0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM 91.7 FM।

सुनो 91.7 FM 91.7 FM

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

0: Radio Suno 91.7 FM Qatar's happiness frequency. Now available on Vodafone Shuf app.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

பாட்டம் போதுமாக்கொள்ள

0: എനിക്കറിയാൻ താൻ വരുമെന്ന്.
1: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
2: റേഡിയോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ദിസ് ഇസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ.
1: വസന്തമുല്ലൈ പോലെ വന്ന്
0: യുവർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളർ തട്ടി.

0: ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കീപ്പർമാരിൽ നമ്മുടെ ഇപ്പോൾ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ, ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരും ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം കൺസിസ്റ്റൻസി നോക്കണം. നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
5: like you're home. In association with
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
7: Radio Sonora.

ഓഫ് ദി ആർ. എന്താട്ടം പോതുമാക്കളുണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

സാധാരണ എല്ലാ ദിവസവും മീൽസ് റെഡി ആവുന്ന സമയത്ത് അപ്പുണ്ണിയെ ഉണ്ണയല്ലേ എന്ന് ചോദിച്ചാല് നമ്മൾ ഉണ്ണാൻ വരുന്ന സമയത്ത് എപ്പോഴും കൊണ്ടുവരുന്നത് പുതിയ പുതിയ നാടൻ വിഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ തറവാടിത്തമുള്ള മലയാളിത്തമുള്ള നാടൻ വിഭവങ്ങളായിരിക്കും. ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഷക്ഷുക എന്തോ ഷക്ഷുക എങ്ങനെ, ആ അതാണ് പറഞ്ഞത്, മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവം ഷക്ഷുക. ഒരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഓരോ ആർട്ടിക്കിളുകളൊക്കെ വായിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് എന്നുള്ളതാണ്. മുട്ട ഏത് പരുവത്തിൽ കഴിച്ചാലും, അതായത് ഇപ്പോൾ ഓംലെറ്റ് ആണെങ്കിലും ശരി, ബുൾസൈറ്റ് ആണെങ്കിലും ശരി, ബോയിൽഡ് എഗ് ആണെങ്കിലും ശരി, ഹാഫ് ബോയിൽഡ് എഗ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്മാഷ് ചെയ്ത് കഴിക്കുന്നതാണെങ്കിലും ഒക്കെ ശരി, എങ്ങനെയാണേലും മുട്ട എന്ന് പറയുന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് കണക്കുകൾ പറയുന്നത് ഒരാൾ മിനിമം ഒരു മുട്ടയെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നുള്ളതാണ്. ഇനി ശരീരത്തിൽ പ്രോട്ടീൻ്റെ ആവശ്യം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെയുള്ള വ്യായാമം, കായിക അഭ്യാസം ഇതിലൊക്കെ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പ്രോട്ടീൻ കൂടിയ വിഭവങ്ങൾ ധാരാളം കഴിക്കുക. അപ്പം മുട്ട തന്നെയാണ് അവരും ആശ്രയിക്കുന്നത്. അവർ രണ്ടോ മൂന്നോ മുട്ട ഫുൾ കഴിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് കഴിക്കുന്നു. എന്തായാലും ഷക്ഷുക വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മീൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ സ്റ്റഡി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ പൊതുവെ ഷക്ഷുക കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണ്, ഗംഭീര വിഭവമാണ്. ഇന്ന് നാടൻ വിഭവങ്ങളല്ല, രുചി ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

ഫീൽസ് റെഡിയുടെ വിശേഷങ്ങളിൽ ഷാക്സൂക്ക റെഡിയാക്കും എന്ന് പറഞ്ഞിരുന്നു. ഷാക്സൂക്ക എന്താണെന്ന് ചോദിച്ചാല് മുട്ട വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ചേരുവകളൊന്ന് കേട്ടോളൂ കേട്ടോ. ഒലീവ് ഓയില് 2 വലിയ സ്പൂൺ എടുത്ത് വെച്ചോളൂ. സവാള വേണം ഒരെണ്ണം അരിഞ്ഞത്. പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം പ്രത്യേകം ശ്രദ്ധിക്കുക, ചുവന്ന ക്യാപ്സിക്കം വേണം. അത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ വെളുത്തുള്ളി വേണം, ഒരു 4 അല്ലി അരിഞ്ഞതെടുത്ത് വെച്ചോളൂ. കാശ്മീരി മുളക് പൊടി വേണം 2 വലിയ സ്പൂൺ. ജീരകം വേണം 1 ചെറിയ സ്പൂൺ. മുളക് പൊടി 1/4 ചെറിയ സ്പൂൺ എടുത്ത് വയ്ക്കുക. തക്കാളി വേണം 1 വലുത്, അത് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ ഉപ്പും വേണം, കുരുമുളക് പൊടിയും വേണം, ആവശ്യത്തിന് എടുത്ത് വയ്ക്കുക. മുട്ട 6 മുട്ട എടുത്തോളൂ. ഇതിപ്പോൾ 2 പേർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. മല്ലിയില അരിഞ്ഞത് വേണം 1 വലിയ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കുക്കിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാനിൽ ഒലിവ് ഓയിൽ ചൂടാക്കി സവാളയും ക്യാപ്സിക്കവും നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മസാലപ്പൊടികളും ചേർത്ത് അല്പസമയം എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ 4 ചേരുവകളായിട്ട് എടുത്തു വെച്ച തക്കാളി, അത് 1 വലിയ തക്കാളി എടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തല്ലോ. ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന് എടുത്തിട്ട് ഈ 4 ചേരുവ അതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് 1-8 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം മല്ലിയില അതിലേക്ക് വിതറി കൊടുക്കുക. അപ്പൊ ഒരു ബുൾസെ പോലെ ഇരിക്കുകയും ചെയ്യും, എന്നാലൊരു പിജ്ജയൊക്കെ പോലെ തന്നെ അതിനൊരു ബേസ് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വിഭവം, ഒരു 2 എണ്ണം വെച്ച് അല്ലെങ്കിൽ ഒരു 3 മുട്ട വെച്ച് ഓരോരുത്തർക്ക് കഴിക്കാൻ, 2 പേർക്ക് ഈസി ആയിട്ട് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ്. മീൽസ് റെഡി കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടെയുണ്ട് അപ്പുണ്ണി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is your playback singer Naveen Madhav.

0: എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു എന്ന് പറയുന്ന പോലെയാ സംഭവം. എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ വിഭവം ഉണ്ടല്ലോ ഷാക്ഷൂക്ക, വിഭവത്തിന്റെ പേര് കേട്ടപ്പോ തന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ വിനായക എന്നോട് ചോദിച്ചു ഇതെന്താ ഷാക്ഷൂക്ക. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിന്റെ റെസിപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട്, വേഗം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു. സന്തോഷം കണ്ട, നമ്മുടെ പരിപാടി വിജയിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിയുന്നത്. അപ്പൊ ഷാക്ഷൂക്കു ശേഷം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറി ആയിട്ടോ ഫ്രൈ ആയിട്ടോ കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്, റോസ്റ്റ് ആയിട്ടും മസാലയൊക്കെ ആയിട്ടൊക്കെ. പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് സോസിൽ മുക്കി ഗ്രിൽ ചെയ്തെടുക്കുന്ന ഒരു ഗ്രിൽഡാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ഗ്രിൽഡ് ചിക്കൻ വിങ്സ് ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ സാധാരണ ഈ ഗ്രില്ല് ചെയ്ത് വരുന്ന വിങ്സ് ഇതുപോലെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് കഴിക്കാറ്, പക്ഷേ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ വിങ്സ് എടുക്കുക, ഓക്കെ, ഒരു 8 പീസ് എടുത്തോളൂ. ഓരോന്നും രണ്ടാക്കി വീതിയുള്ള അടിവശത്തെ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ, അടിഭാഗം മാത്രമാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ടെരിയാക്കി സോസ് ഉണ്ടല്ലോ, അതൊരു 1/2 കപ്പ് വേണം. എള്ള് വേണം, എണ്ണയില്ലാതെ വറുത്തത് ഒരു ചെറിയ സ്പൂൺ എടുത്തോളൂ. ഇനി പാകം ചെയ്യുന്ന ഒരു വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ വിങ്സ് ഇടത്തരം ചൂടിൽ വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് ഗ്രിൽ ചെയ്യുക, 20 or 25 മിനിറ്റ് ഒന്ന് ഗ്രിൽ ചെയ്യുക. ഇത് പ്രത്യേക ഒരു ശ്രദ്ധയുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിടണം കേട്ടോ. അതിനുശേഷം അത് പുറത്തെടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഈ 1/2 കപ്പ് ടെരിയാക്കി സോസ് ചിക്കൻ വിങ്സിന് മുകളിൽ ഒരു ബ്രഷ് കൊണ്ട് പെയിന്റ് അടിച്ചു കൊടുക്കുക, പുരട്ടി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളുണ്ടല്ലോ അത് വെതറി വീണ്ടും കുറച്ച് ടെരിയാക്കി സോസിനൊപ്പം ഇത് നമുക്ക് വിളമ്പാവുന്നതാണ്. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് ബ്രൗൺ ബ്രെഡോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് അതിഗംഭീരമായിട്ട് ഒരു ഈവനിങ് ടൈമിലോ നൈറ്റിലോ ഒക്കെ ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീക്കെൻഡ് ഡേയ്സിലൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഈ വിങ്സ് ഗ്രിൽഡ് എന്ന് പറയുന്നത്. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
1: Of the hour. In the art of Podumakulanda.

വീക്കെൻഡ് ആണ്, വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാം നമുക്ക്. വൈകിട്ട് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാലോ. ഒരു സൂപ്പർ ടേസ്റ്റില് വെർമിസെല്ലി, അതായത് നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവാണ്. വെർമിസെല്ലി ഉപ്പുമാവ്, ഇന്ന് നമ്മൾ പറഞ്ഞു സാധാരണ തറവാടികളായ നാടൻ വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കാനുള്ളത്. ഇന്ന് ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വെർമിസെല്ലി ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നോക്കിക്കൊള്ളൂ. എണ്ണ 1/2 കപ്പ് വേണം. വെർമിസെല്ലി വേണം 250 ഗ്രാം. 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അത് മാറ്റി വെക്കണം, അതിങ്ങനെ ഒടിച്ചു വെക്കണം. പിന്നെ കടുകെടുത്ത് വെച്ചോളൂ. ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കശുവണ്ടി പരിപ്പ് ധാരാളം എടുത്തോളൂ. സവാള ചെറിയ ചതുരത്തിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കറിവേപ്പിലയും വേണം അല്പം. വെള്ളം 3 കപ്പാണ് വേണ്ടത്. ഉപ്പ് ഏതൊരു പാചക വിദഗ്ധനും പറയുന്നത് പോലെ തന്നെ ആവശ്യത്തിന് അല്ലെങ്കിൽ പാകത്തിന്. ഇനി പാചകം ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, പാനിൽ എണ്ണ ചൂടാക്കി വെർമിസെല്ലി അല്പം വീതം ചേർത്ത് ഇളം ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാമതെടുത്ത ചേരുവകളുണ്ട്. കടുക്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്. കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നും കടലയും ഒക്കെ ഇട്ട് കശുവണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ അത് വഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബ്രൗൺ നിറത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസിലെ ഓരോ പിടി വീതം വിതറി കൊടുക്കുക. മൊത്തമായിട്ട് ഇടരുത്, കാരണം ആ വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞ് അത് മുഴുവനും ചേർത്ത് വെള്ളം മുഴുവനും വറ്റിയ ശേഷം കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം. നല്ല ചൂടോടുകൂടിയിട്ട് വിളമ്പാവുന്ന ഒരു വിഭവമാണ്. ആവശ്യമാണെങ്കിൽ മാത്രം സവാള വഴറ്റുന്ന കൂട്ടത്തിൽ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വെർമിസെല്ലി, ഒരു ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വീക്കെൻഡ്, നാളെയാണെങ്കിലും ശരി, കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. ഈ വിഭവം റെഡിയായത് മീൽസ് റെഡിയിലാണ്. കൂടെ ഉണ്ടായിരുന്നത് അപ്പുണ്ണിയാണ്. ടാറ്റാ, ബൈ ബൈ.

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ ആശിയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്നൊരു വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. സോ മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ഗാനങ്ങളുണ്ട് അല്ലെ. ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മാപ്പിള പാട്ടുകൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അവിടെ നിന്നും വിവാഹവേദിയിലും യുവജനോത്സവങ്ങളിലും അതുപോലെ സിനിമയിലേക്കുമൊക്കെ മാത്രമായി പോയിരിക്കുകയാണ് മാപ്പിള പാട്ടുകൾ. ഇന്നും മലബാറിൽ വിവാഹ നാളുകളിൽ രാവിനെ പകലാക്കുന്ന മാപ്പിളപ്പാട്ട് ഗാനമേളകൾ പതിവാണല്ലേ. ഒരു സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്ന മനോഹരമായ സംഗീത സംസ്കാരമാണ് മാപ്പിളപ്പാട്ടുകൾ. ആ മാപ്പിളപ്പാട്ടുകളുടെ ചരിത്ര വഴികളിലൂടെയാണ് ഇന്ന് ഇഷൽ ഖത്തറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നല്ലൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1954 ഇറങ്ങിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ഒരു സിനിമ, പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ. ആ സിനിമയിലാണ് ആദ്യമായി മലയാള സിനിമയിലെ ഒരു മാപ്പിളപ്പാട്ട് വരുന്നത്. ഈ ഗാനം അറിയാത്തവര് തന്നെ ചുരുക്കമായിരിക്കും അല്ലെ? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ ഗാനം കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയായിരുന്നു. മലയാള സിനിമയിൽ പിന്നീട് മാപ്പിളപ്പാട്ടുകളുടെ വസന്തം സൃഷ്ടിക്കാൻ രാഘവൻ മാസ്റ്റർക്കായിട്ടുണ്ട്. സിനിമയിലെ ആദ്യ മാപ്പിളപ്പാട്ടിന് ഈണം നൽകി ആലപിച്ച രാഘവൻ മാസ്റ്ററുടെ കാര്യം പോലെ തന്നെയാണ് പി ഭാസ്കർ മാഷിന്റെയും. ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിന് വരികൾ എഴുതിയതും സിനിമയുടെ സംവിധായകന്റെ തൊപ്പി തലയിൽ അണിഞ്ഞതും ഭാസ്കർ മാഷ് എന്ന സ്നേഹപൂർവ്വം മലയാളക്കരെ വിളിക്കുന്ന പി ഭാസ്കരനായിരുന്നു. ഭാസ്കരൻ മാഷും രാഘവൻ മാഷും നൽകിയ തുടക്കം പിഴച്ചില്ല. പിന്നീട് അവിടെ നിന്നും മലയാള സിനിമയിലേക്ക് വന്ന മാപ്പിളപ്പാട്ടുകൾ ഒട്ടനവധിയാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സുനോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഇന്ന് ഏതൊരു മാപ്പിള പാട്ടിന്റെ ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴമയുടെ മാധുര്യം തുളുമ്പുന്ന കുറച്ച് മാപ്പിള പാട്ടുകൾ ഉണ്ടാകും. അതിലേറെയും രാഘവൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചത് എന്ന് എത്ര പേര് ഓർക്കുന്നു എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഞാൻ ആ പാട്ടുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങളുടെ ഫേവററ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാവും. കായലരികത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുപോലെ തന്നെ അഹദുവിന്റെ തിരുനാമം, നാദാപുരം പള്ളിയിലെ തുടങ്ങിയ ഒരു പിടി ഗാനങ്ങൾ. വി ടി മുരളി എന്ന പേര് മലയാള സംഗീത ആസ്വാദകരുടെ മനസ്സിൽ തുന്നിച്ചേർത്തത് മാസ്റ്റർ ഈണം നൽകിയ ഓത്തു പള്ളിയിൽ അന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ഒരൊറ്റ മാപ്പിളപ്പാട്ടാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം മാപ്പിളപ്പാട്ടിന്റെ മലയാളക്കരയിലെ സ്വീകാര്യത. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. അഹദൂന്റെ തിരുനാമം, ഈ ഗാനം ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലെ. സലാം കാരശ്ശേരി നിർമ്മിച്ച് 1979 പുറത്തിറങ്ങിയ 14 രാവെന്ന സിനിമയിലെ ഈ മനോഹര ഗാനം നിലമ്പൂർ ഷാജി എന്ന പ്രമുഖ ഗായകന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ആദ്യമായി കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്റർ സംഗീതം പകർന്ന ഈ ഗാനം പിന്നീട് അങ്ങോട്ട് വേദികളായ വേദികളെല്ലാം ആസ്വാദകരുടെ ഇഷ്ടഗാനമായി മാറി. ആദ്യ ഗാനം തന്നെ ഹിറ്റായെങ്കിലും സിനിമയുടെ മായിക ലോകത്ത് നിന്ന് അധികമൊന്നും അവസരങ്ങൾ നിലമ്പൂർ ഷാജിയെ തേടിയെത്തിയില്ല. എങ്കിലും ഇന്നും പാട്ടിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റേതായ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ് ഗാനമാണ് അബുദാബിയിലുള്ള ഒരെഴുത്തുപെട്ടി എന്ന് തുടങ്ങുന്ന ഗാനം. കൂടാതെ 100 മാപ്പിള പാട്ടുകൾക്ക് അദ്ദേഹം ശബ്ദം പകരുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഷാജി എന്ന കലാകാരനെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം അഹദൂന്റെ തിരുനാമം എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്

മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1941-42 കാലഘട്ടത്തിൽ മലപ്പുറത്ത് പ്രസിദ്ധീകരിച്ച മാപ്പിള റിവ്യൂ എന്ന മലയാള മാസികയിൽ ആദ്യമായി മാപ്പിളപ്പാട്ടിന്റെ ഇശലിയിലുള്ള ഒരു ഗാനം അച്ചടിച്ചു വരികയാണ്. ആ ഗാനം ഇന്നും നമ്മൾ ഓരോരുത്തരും പാടി നടക്കുന്നു എന്നുള്ളതാണ് സത്യം.

ഈ ഗാനം പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലും അച്ചടിച്ചു വന്നു. പിന്നീട് ബാല്യകാല സഖി സിനിമയായപ്പോ ഈ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ടു. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കെ ടി മുഹമ്മദ് ആണ്. രാഘവൻ മാസ്റ്റർ 98-ാമത്തെ വയസ്സിലാണ് ഈ ഒരു പാട്ടിന് ഈണമിടുന്നത്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കുട്ടികൂടാം.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയില് ആദ്യമായിട്ടൊരു മാപ്പിള പാട്ട് വന്നത് നീലക്കുയിലിലെ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്നാൽ ഇതിനു മുൻപ് മാപ്പിള പാട്ടിന്റെ ഈരടികൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അത് മലയാള സിനിമയിലല്ല, തമിഴ് സിനിമയിലാണ്. അപൂർവ സഹോദരന്മാർ എന്ന തമിഴ് ചിത്രത്തിൽ അന്നത്തെ അനുഗ്രഹീത ഗായകനായ കൊച്ചിൻ അബ്ദുൽ ഖാദർ ഹാജിയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾക്കിടയിൽ മാപ്പിളപ്പാട്ട് ശീലിലുള്ള ഏതാനും വരികൾ മാത്രം. എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണ എന്ന് തുടങ്ങുന്ന കുറച്ച് വരികളാണ് ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം അമ്മ എന്ന സിനിമയിൽ കെസ് രീതിയിലുള്ളൊരു മാപ്പിളപ്പാട്ട് പുറത്തു വന്നു. ഇതിന്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് റേഡിയോ നിലയത്തിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുകാരൻ കോച്ചാട്ടിൽ ബാലകൃഷ്ണ മേനോനായിരുന്നു ഈ ഒരു ഗാനം ആലപിച്ചത്. അദ്ദേഹം പിന്നീട് നീലക്കുയിൽ എന്ന ചിത്രത്തിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ എന്ന ഗാനത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതിനുശേഷമുള്ള മാപ്പിളപ്പാട്ട് യാത്ര തുടരാം നല്ല മൊഞ്ചുള്ള ഒരു ഗാനത്തിന് ശേഷം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950കൾക്ക് ശേഷം മാപ്പിളപ്പാട്ടുകളിലെ പാടിപ്പതിഞ്ഞ ഇഷലുകൾ നാടകങ്ങൾ ഇടം നേടാൻ തുടങ്ങി. കോഴിക്കോട് ഡ്രാമാറ്റിക് അസോസിയേഷന്റെ വമ്പത്തി നീയാണു പെണ്ണെന്ന നാടകത്തിലെ മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും സുപരിചിതമായ ഇഷലുകളിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സഹാരി എഴുതി, കുഞ്ഞാവ, കവി മാസ്റ്റർ, മാമൂക്കോയ തുടങ്ങിയവരായിരുന്നു ഈ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പേന്നം ആലിക്കോയ സംവിധാനം നിർവഹിച്ച ഈ നാടകത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഈ നാടകത്തിൽ വന്ന മാപ്പിളശീലുള്ള ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലിറങ്ങിയ നാടകങ്ങളിലെല്ലാം മാപ്പിളപ്പാട്ടുകൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതേ നാടക സംഘം അവതരിപ്പിച്ച മുഹമ്മദ് യൂസഫിന്റെ നാടകമായിരുന്നു കണ്ടം വെച്ച കോട്ട്. ഇതിലെ മാപ്പിളപ്പാട്ട് ഇഷൽ മുസ്ലിം കല്യാണ വീടുകളിൽ മണവാളനെ വധുഗ്രഹത്തിലേക്ക് ആനയിക്കുമ്പോൾ പാടി വന്നിരുന്ന ഈണത്തിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒത്തിരി ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ നാടകങ്ങളിൽ ഇടം പിടിച്ചു. അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മൊഞ്ചുള്ള ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ നാടകങ്ങളിലെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നത്. 1950-52 കാലഘട്ടങ്ങളിലാണ് ഏറനാടൻ മണ്ണിന്റെ ചൂരും കരുത്തും പ്രതിഫലിക്കുന്ന നാടകങ്ങൾ കിഴക്കൻ ഏറനാട്ടിൽ അരങ്ങേറിയത്. ഇ കെ അയ്മുവിന്റെ ഇജ്ജി നല്ല മനസ്സനാകാൻ നോക്ക്, കെ ജി ഉണ്ണിയുടെ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയ നാടകങ്ങളെല്ലാം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇതിലെ മാപ്പിളപ്പാട്ട് ശീലുള്ള ഗാനങ്ങളും എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ തന്നെ ഏറ്റവും ഹിറ്റായൊരു പാട്ടായിരുന്നു ഇജ്ജി നല്ല മനസ്സനാകാൻ നോക്ക് എന്ന നാടകത്തിൽ നിലമ്പൂർ ആയിഷ പാടി അഭിനയിച്ച അലങ്കാര പദവിയിൽ കളിയാടും ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മഞ്ജുള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സുനോ 91.7 FM കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അങ്ങനെ നാടകങ്ങളിൽ നിന്നും മാപ്പിളപ്പാട്ട് സിനിമയിലേക്ക്. 1954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിൽ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് വരികയാണ്. ആ ഒരു ഗാനം മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലെ ആനപോത സതുൽ എന്ന് തുടങ്ങുന്ന ഇഷലിലായിരുന്നു ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന രചയിതാക്കൾ കായലരികത്ത് എന്നത് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഇഷലായി സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഈ വരികൾ മൂളി നടക്കാത്ത ഒരു കേരളീയനും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പി ഭാസ്കരൻ മാഷും കെ രാഘവൻ മാസ്റ്ററും ഈ പേരുകൾ മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് രണ്ടുപേരാണ്. തുടർന്ന് ഇതേ ടീം തയ്യാറാക്കിയ സിനിമയായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ. ഇതിലും മാപ്പിളപ്പാട്ടിലെ ഏറെ പ്രചാരം ലഭിച്ച ഒപ്പന, ചായൽ, മുറുക്കം എന്നീ ഇഷലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ കല്യാണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഒപ്പനയിൽ സാധാരണ പാടി വന്നിരുന്ന ഒരു ഇഷലായിരുന്നു ഒപ്പന, ചായലും മുറുക്കവും. വളരെ പഴക്കമേറിയ അറബി മലയാളം ലിപികളിൽ എഴുതപ്പെട്ട സബീന പാട്ടിലെ ഒരു ഗാനമുണ്ട്, ആദ്യം മുതൽ പുരാണം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ട് മലബാറിൽ വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇഷലിനെ അനുകരിച്ചാണ് ഒരു കല്യാണ രംഗത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷ് രചിച്ച് കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ രാരിശൻ എന്ന പൗരനിലെ പൂരണ മധു മാറിലേന്ത്യ എന്ന് തുടങ്ങുന്ന ഒപ്പന പാട്ട് വന്നിട്ടുള്ളത്. പാരമ്പര്യമായി കേട്ടുവരുന്ന മാപ്പിളപ്പാട്ടുകളിലെ ഒപ്പന ഇഷലിൽ ഒരു മാറ്റവും വരുത്താതെ അതിന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ടാണ് കെ രാഘവൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. വൃത്തഭംഗം വരാതെയാണ് രചനയും നിർവഹിച്ചിട്ടുള്ളത്. അതിനാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആസ്വാദകരുടെ ചുണ്ടുകളിൽ ഇന്നും ഈ ഒരു ഗാനം ജീവിക്കുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ 91.7 FM കേട്ട്.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station. ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കീപ്പർമാരിലെ നമ്മളെ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്ന ആളാണ് മെക്സിക്കോയുടെ ഒച്ചാവോ, ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരും ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം ആ കൺസിസ്റ്റൻസി നോക്കാൻ, നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡില്.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
4: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
5: like you're home. In association with
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
8: കൽപ്പാന്തകാലത്തോളം
7: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്
8: കൂട്ടുകൂടാം.
9: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
10: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
11: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
10: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
11: വിവരങ്ങൾക്കായി visit cbq.qa.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയിലെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. മാപ്പിളപ്പാട്ടുകളാൽ ഏറെ സമ്പന്നമായതും ശ്രദ്ധേയമായതുമായ ഒരു സിനിമയായിരുന്നു 1964 ഇറങ്ങിയ കുട്ടിക്കുപ്പായം എന്ന സിനിമ. ഇതിലെ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു.

പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ലല്ലേ. പി ഭാസ്കർ മാഷിന്റെ വരികൾക്ക് ബാബുരാജ് സംഗീതം പകർന്ന് എല്ലാ ഈശ്വരി പാടിയ ഗാനം. ഇന്നും കല്യാണ വീടുകളെ സജീവമാക്കുന്ന മൈലാഞ്ചി രാവുകൾ ഈ ഗാനത്തിന് പ്രസക്തി ഏറെയാണ്. ഇതേ സിനിമയിലെ മറ്റൊരു ഗാനം.

പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി എ പി കോമള പാടിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. ഈ പാട്ടും എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഇതുമാത്രമല്ല, കുട്ടിക്കുപ്പായത്തിലെ അടുത്തൊരു ഗാനമുണ്ട്.

പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി എൽ ആർ ഈശ്വരി പാടിയ മറ്റൊരു ഹിറ്റ് സോങ്. ഇങ്ങനെ കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ മലയാളികളുടെ നെഞ്ചിൽ കൂടുകൂട്ടി സ്ഥിരപ്രതിഷ്ഠ നേടി എന്ന് തന്നെ നമുക്ക് പറയാം. ആ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ പാട്ടുകളിലൂടെ പ്രതിഫലിക്കുന്നത്. കുട്ടിക്കുപ്പായത്തിലെ ഒരു മനോഹര ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് വിശൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയിൽ മാപ്പിളപ്പാട്ടിന്റെ ഒരുപാട് ഇശലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിലെ പഴക്കമേറിയതും അതിപ്രചാരം നേടിയതുമായിട്ടുള്ള ഒരു ഇശലാണ് മേറാജ് അഥവാ ആകാശഭൂമി എന്ന് തുടങ്ങുന്ന ഇശൽ. ഈ ഇശൽ മൂടുപടം എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് MS ബാബുരാജ് പാടിയ ഒരു പാട്ടുണ്ട്. ഈ ഗാനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇശൽ മേറാജ് അഥവാ ആകാശഭൂമി എന്ന ഇശലാണ്. പിന്നീട് അസുരവിത്ത് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷ് രചന നിർവഹിക്കുകയും കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി പാടുകയും ചെയ്തൊരു ഗാനമുണ്ട്, പകലവൻ ഇന്ന് മറയുമ്പോ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ടിന്റെ ഈണം മൊയിൻകുട്ടി വൈദ്യരുടെ പ്രണയകാവ്യമായ ഹുസ്നുൽ ജമാലിലെ തടകിമണത്തെ സമയത്തിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടിന്റെ ഇശലിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗാനം കേട്ടിട്ട് വന്നാലോ? ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയിലെ മാപ്പിള പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ മൊയിൻകുട്ടി വൈദ്യരുടെ കാര്യവും എടുത്തു പറയണം. അദ്ദേഹത്തിന്റെ ചില രചനകളും സിനിമയിൽ ഇടം നേടിയിട്ടുണ്ട്. ഓളവും തീരവും എന്ന സിനിമയിൽ MS ബാബുരാജ് സംഗീതം നിർവഹിക്കുകയും CA അബൂബക്കറും ബാബുരാജും സംഘവും ചേർന്ന് പാടുകയും ചെയ്തൊരു പാട്ടുണ്ട്.

ഈ ഗാനം മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ ഏറെ പ്രചാരം നേടിയതാണ്. ഇതേ ഗാനം ചൂണ്ടക്കാരി എന്ന ചിത്രത്തിൽ KV അബൂട്ടിയും പാടിയിട്ടുണ്ട്. കൂടാതെ 1921 എന്ന സിനിമയിൽ മൊയിൻകുട്ടി വൈദ്യരുടെ ഒരു പഴയ കത്തുപാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാനം ഏറനാട്ടിലെ കാളവണ്ടിക്കാർ രാത്രികാലങ്ങളിൽ ഉറക്കം വരാതിരിക്കാൻ പാടി വന്നതായിരുന്നു.

കോഴിക്കോട്ടുകാരൻ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ബി മുഹമ്മദാണ് ഈ രംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്. പീർ മുഹമ്മദ്, എരഞ്ഞോളി മൂസ, എൻ പി ഉമ്മർകുട്ടി എന്നിവർ ചേർന്നാണ് ഈ ഒരു ഗാനം ആലപിച്ചത്. ഒരു സമൂഹത്തിൽ മാത്രം പരിചിതവും പരിമിതവുമായ നിരവധി ഇഷ്യലുകൾ മലയാളികൾക്ക് മൊത്തം പരിചയപ്പെടുത്തി ഈ ഒരു ഗാനശാഖയെ ജനകീയമാക്കിയതിൽ നാടകവേദികളും ചലച്ചിത്ര രംഗവും വഹിച്ച പങ്ക് ചരിത്രത്താളുകളിൽ മായാതെ നിലനിൽക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഓരോ പാട്ടുകളും ഓരോ മലയാളികളും ഏറ്റെടുത്ത ഗാനങ്ങളായിരുന്നു. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂപ്പർ ഹിറ്റ്.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Hi, ഞാൻ ഇന്ദ്രൻസ്.
3: You are listening to
2: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
0: സൂപ്പർ ഹിറ്റ്സ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: സൂപ്പർ ഹിറ്റ്.

0: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ്.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്.
3: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
4: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യ ഘട്ടങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധനകളാണ് ഇത്.
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: സൂപ്പർ ഹിറ്റ്.

0: റേഡിയോ സിനോ,
1: റേഡിയോ സിനോ
0: 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Super hit.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
4: ത്രില്ലർ പോരാട്ടങ്ങളുടെ, അട്ടിമറികളുടെ, ആവേശത്തിന്റെ, പ്രതീക്ഷകൾ തകിടം മറിച്ചിട്ടുള്ള, പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ആവേശം നിറഞ്ഞിട്ടുള്ള ആഴ്ചകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്കോർ ബോർഡിൽ ലോകകപ്പിന്റെ വിശേഷങ്ങളും മറ്റ് ഗെയിമുകളുടെ ആവേശവും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നിച്ചൊരുമിച്ച് യാത്രകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ വേൾഡ് കപ്പിലെ ഓരോ മത്സരങ്ങളും കൂടുതൽ എക്സൈറ്റിംഗ് ആകുകയാണ്. എക്സൈറ്റ്മെന്റിനോടൊപ്പം തന്നെ കുറെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരു സൈഡിൽ കൂടെ വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും എല്ലാ ഇടങ്ങളിലേക്കും നമുക്കൊന്ന് പോവാം. ഓരോ മത്സരങ്ങളുടെയും ആവേശത്തിലേക്ക് പോവാം. നടക്കാനിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന മത്സരങ്ങളുടെ ആവേശങ്ങളിലേക്ക് പോവാം. എന്തായാലും ഓരോ മത്സരങ്ങളിലും വലിയ വലിയ ആവേശം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. പല ടീമുകളും അവരുടെ പോരാട്ടം അത്ര മനോഹരമായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഹാറ്റ്സ് ഓഫ് എന്ന് നമ്മളുടെ ആവേശങ്ങളിലേക്ക് പോവാം. എന്തായാലും ഓരോ മത്സരങ്ങളിലും വലിയ വലിയ ആവേശം നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്. പല ടീമുകളും അവരുടെ പോരാട്ടം അത്ര മനോഹരമായി അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ

ഒരുപാട് സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടിയും കണ്ടിട്ടുള്ള ടീമുകൾ വീണു പോകുന്നത് കണ്ട് ആരാധകരിന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എതിരായിട്ട് നിന്നവർ കളിയാക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഈ കളിയാക്കലുകളും കൂകിവിളികളും ഒക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ ഒരു സ്നേഹത്തിന്റെ കഥകളുമായിട്ടാണ് ഇന്ന് സ്കോർ ബോർഡ് എത്തിയിരിക്കുന്നത്. തോറ്റുപോയ ടീമുകളും പോരാട്ടത്തിന്റെ കഥ പഠിപ്പിച്ചിട്ടാണ് നമ്മളുടെ അടുത്തുനിന്ന് ടറ്റ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ നമുക്ക് യാത്രയാകുന്നത് നമ്മളെ എന്താ ഫുട്ബോൾ ലോകത്ത് ഇനിയൊരു വേൾഡ് കപ്പിൽ നമ്മൾ കാണാതെ പോകുന്നത് വലിയ ലെജൻഡ്സിനെ കൂടിയാണ്. ചില ആളുകളുടെ പേരുകൾ അടുത്ത വേൾഡ് കപ്പുകളിൽ നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ആ കഥകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.

0: ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കീപ്പർമാരിൽ നമ്മുടെ ഇപ്പോൾ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ, ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാർ, ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം കൺസിസ്റ്റൻസി നോക്കണം. നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡില്.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
4: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
3: like you're home. In association with
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: Radio Suno 90.5.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
2: You are listening to Radio Suno 91.7 FM.

Scoreboard, an exclusive sports roundup show. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട ഒരു മത്സരത്തിലേക്ക് ഓടിച്ചാടി പോയാലോ. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ് റേഡിയോ സിനോയിൽ. കൂടെ ഞാൻ അച്ഛനാണ്. ഓരോ മത്സരങ്ങളും അത്രമാത്രം എക്സൈറ്റ്മെന്റ് വരുമ്പോൾ ഇപ്പം കേട്ടുപോകുന്ന അർജന്റീന ഫാൻസ് വരുന്നുണ്ടാവും. ഞങ്ങളുടെ ടീമിനെ കുറ്റം പറയാനേ വരുന്നെങ്കിൽ നല്ല ഇടി കിട്ടും എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ടീമിനെയും കുറ്റം പറയാനല്ല, കുറ്റം പറയാനും പറ്റൂല. കാരണം വേൾഡ് കപ്പിൽ ഫിഫയുടെ റഫറിമാരുടെ തീരുമാനങ്ങൾ അന്തിമമായിട്ടുള്ളൊരു തീരുമാനങ്ങളാണ്. വാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് ഓരോ ഫുട്ബോൾ എക്സ്പെർട്ടുകളും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അർജന്റീന ഈജിപ്ത് മത്സരം ഒമ്പോ തീ മാറിയ മത്സരമായിരുന്നു. ഒരു മത്സരത്തിന്റെ മെറിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കിടിലനായിട്ടുള്ള ഒരു മത്സരം. 70th minute വരെ അർജന്റീന പന്തടക്കത്തിലൊക്കെ മുൻപന്തിയിലായിരുന്നു. പക്ഷെ ഗോളടിക്കാൻ കഴിയാതെ എവിടെയോ അവരൊന്ന് തളപ്പിഴകളോടുകൂടി നിൽക്കായിരുന്നു. പക്ഷെ 70th minute തൊട്ട് മത്സരത്തിന്റെ അവസാന വിസിൽ വരെ നമ്മൾ കണ്ടു ആ ഒരു ചാമ്പ്യൻ ടീമിനെ, ലയണൽ മെസ്സിയുടെ ആ ഒരു ചാമ്പ്യന്മാരുടെ ടീം. ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസം കളത്തിലുള്ളിടത്തോളം നേരം എത്ര ഗോളുകൾക്ക് മുന്നിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് ഏത് സമയവും ആ ഒരു മാന്ത്രികന്റെ ഇടം കാലിന്റെ കരുത്തിൽ ആ ടീം തിരികെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് അട്ടിവരെ ഇടുന്നതായിരുന്നു സ്കലോണിന്റെ അർജന്റീന ടീം അന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത്. എന്ത് രസമായിട്ടാണ് ആ ഒരു ടീം ആ ഒരു മത്സരത്തെ നേരിട്ടത്. ഇപ്പം അതിനകത്തുള്ള വിമർശനങ്ങൾ മാറ്റി നിർത്തി ആ മത്സരത്തിന്റെ മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വിമർശനങ്ങൾ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. 70th minute വരെ, അതായത് ഫസ്റ്റ് ഹാഫ് വരെ സെന്റർ ഫോർവേഡ് ആയിട്ടായിരുന്നു മെസ്സി ടീമിന്റെ ഭാഗമായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സ്കലോണി തന്ത്രങ്ങളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നു. ലെഫ്റ്റ് വിങ്ങിലേക്ക് മെസ്സി മാറുന്നു. ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറിയതിന് ശേഷം തന്നെ ടീമിൽ ചെറിയൊരു ഉണർവ് വരുന്നു. ആദ്യത്തെ അസിസ്റ്റ് മെസ്സി നടത്തുന്നത് ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ്. രണ്ടാമത്തെ ഗോള് മെസ്സി നേടുന്നതും, അതായത് മാച്ചിലെ രണ്ടാമത്തെ ഗോള് അർജന്റീനയുടെ നേടുന്നതും മെസ്സി ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് ആ ഒരു ഗോള് സ്കോർ ചെയ്തതെന്ന് പറയുന്നത്. ആ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തപ്പോഴത്തേക്ക് അർജന്റീന പൂർണ്ണമായും ട്രാക്കിലേക്ക് എത്തി. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോയിരുന്നെങ്കിലും അർജന്റീന എക്സ്ട്രാ ടൈമിൽ സ്കോർ ചെയ്ത് ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഒരു വലിയ കൈയടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല ഈജിപ്തിന്. ആദ്യത്തെ 70th minute അർജന്റീനയെ പിടിച്ചുകെട്ടാൻ ഈജിപ്തിന് കഴിഞ്ഞു. പന്തടക്കത്തിൽ അർജന്റീന മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്തും കൃത്യമായ ലോങ് ക്രോസുകളിലൂടെ ഗോളുകളാക്കി മാറ്റുന്ന ഒരുപാട് അവസരങ്ങൾ അവർ സൃഷ്ടിച്ചു. ഗോളുകൾ അടിച്ചുകൂട്ടി. ഒരു ഗോൾ അവർക്ക് നിഷേധിക്കപ്പെട്ടതിൽ സങ്കടമുണ്ട്. പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ടീമിനെതിരെ തലയുയർത്തി പിടിച്ചാനാണ് ഈജിപ്തിന്റെ മടക്കം എന്ന് പറയുന്നത്. ഏതായാലും വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഗോളടിച്ച് കളിച്ച് ജയിച്ച് തന്നെയാണ് അർജന്റീന മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം.
2: പുണ്യവചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ചേർന്നൊരു
1: ഹായ്, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ചില പടിയിറക്കലുകൾ വല്ലാത്തൊരു വേദനയായിരുന്നു. അല്ലെങ്കിൽ ആ ആളെ സ്നേഹിക്കാനോ ആ ആളെ ഇഷ്ടപ്പെടാനോ ആ ആൾക്ക് വേണ്ടി കൈയടിക്കാനോ നമ്മൾ ആ ഒരു ടീമിൻ്റെ ആരാധകനാകണമെന്നുമില്ലായിരിക്കും. വെൽക്കം ബാക്ക്, ദ സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അങ്ങനെ ചില പേരുകൾ കൂടി ഒരു വേൾഡ് കപ്പിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു ടൈമാണ്. ആദ്യം നമുക്ക് ആദ്യം പുറത്തുപോയ ടീമിലേക്ക് തന്നെ പോവാം. മഞ്ഞപ്പട, ബ്രസീൽ. ബ്രസീൽ ആരാധകരുടെ ഹൃദയം കീറിമുറിച്ചതുപോലെയായിരുന്നു നോർവേക്കെതിരായിട്ടുള്ളൊരു പരാജയം എന്ന് പറയുന്നത്. അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ടീം മുന്നോട്ട് കുതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നോർവേയുടെ പടക്കുതിര ഹാലൻഡിൻ്റെ വകയുള്ള രണ്ട് ഗോളുകൾ ബ്രസീലിനെ ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ചെറുതല്ലായിരുന്നു. ഒരു പെനാൽറ്റി ഉൾപ്പെടെ പാഴാക്കിക്കൊണ്ടാണ് ബ്രസീൽ മുന്നോട്ട് വന്നത്. ആരാധകർക്ക് ഇപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു നിരാശയായിട്ട്, വലിയൊരു വേദനയായിട്ട്, ഒരു ചങ്കിടുപ്പായിട്ട് ആ ഒരു പെനാൽറ്റി മിസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. പെനാൽറ്റി ഒരുപക്ഷെ സ്കോർ ചെയ്തിരുന്നെങ്കിൽ ടീമിൻ്റെ ബോഡി ലാംഗ്വേജും ആത്മവിശ്വാസവും ഡബിൾ ട്രിബിൾ സ്ട്രോങ് ആയതിന് ആ ഒരു ടീം ജയിച്ചു കയറിയെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ബ്രസീൽ ആരാധകനാകണമെന്നില്ല ഈ ഒരാളെ സ്നേഹിക്കാൻ എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു പേര്, നെയ്മർ ജൂനിയർ. ആ പേരിനോട് എന്തോ ഒരു ഒരു ഒരു ഇഷ്ടമുണ്ട്. ആ നിഷ്കളങ്കമായ ചിരിക്ക് എന്തോ ഒരു പവറുണ്ട്. ഏതൊരു ആരാധകനെയും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവറുണ്ട്. ഫുട്ബോൾ ലോകത്ത് പരിക്കുകൾ വില്ലനായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മൂന്ന് പേരുകളിൽ ഒന്നായിട്ട് നെയ്മർ ജൂനിയർ മാറിയത് നിലവിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പേര് തന്നെയാണ്. പക്ഷെ അട്രിബിളും മികവ്, മത്സരത്തിൽ ആ പന്തൊക്കെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു അഴക്, അതൊക്കെ കണ്ട് കൈയടിച്ചു പോയിട്ടുണ്ട്, സ്നേഹിച്ചു പോയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി മരങ്ങ് വാഴുന്നെടുത്ത് അവരോടൊപ്പം മരങ്ങ് വാഴാൻ എന്താ ബൂട്ട് കെട്ടി ഇറങ്ങിയ ആ ഒരു പയ്യൻസ് നെയ്മർ. പക്ഷെ പരിക്കുകൾ വില്ലനായി. കൊളംബിയക്കെതിരെ 2014 മത്സരത്തിൽ വന്നിട്ടുള്ള ആ വലിയ പരിക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നീട് പലപ്പോഴായിട്ട് നേരിട്ടിട്ടുള്ള ഓരോ പരിക്കുകളും നെയ്മറിനെ ഫുട്ബോൾ കളത്തിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം പലപ്പോഴും പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരു വില്ലനായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫുട്ബോളർ, നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന പേരായി മാറിയത്. നെയ്മർ ഒരു കിരീടം അർഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രസീലിൻ്റെ ആ ഒരു മഞ്ഞ ജേഴ്സിയിൽ നെയ്മർ ജൂനിയർ ഒരു കിരീടം അർഹിച്ചിട്ടുണ്ട്. 5 സ്റ്റാറുകൾ നിരന്നിട്ടുള്ള ബ്രസീലൻ ജേഴ്സിയിൽ നെയ്മറും സംഘവും ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും തൻ്റെ പേരിലൂടെ ഒരു സ്റ്റാർ ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ആഗ്രഹം സഫലമായില്ല. നെയ്മർ എന്ന് പറയുന്ന ഇതിഹാസം കപ്പുകളൊന്നുമില്ലാണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ പെനാൽറ്റിയിലുള്ള ഒരു ഗോളിൽ മാത്രം ഒതുങ്ങി യാത്രയാകുമ്പോൾ ഒരുപാട് ആരാധകർക്ക് സങ്കടം ഉണ്ടാകും. പക്ഷെ സങ്കടത്തിനുമപ്പുറം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മനോഹര നിമിഷങ്ങൾ ആ താരം തന്നു എന്നുള്ള കാര്യത്തിലും ഒരു ഡൗട്ടും ഇല്ല. സോ നെയ്മർ ജൂനിയറിന് ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് തന്നെ, വി വിൽ മിസ് യു എന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: Report, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരാളുടെ യാത്ര പറച്ചിലിനെ കുറിച്ച് കൂടെ പറയാണ്ടിരിക്കാൻ പറ്റൂല. നെയ്മർ ജൂനിയർ യാത്ര പറഞ്ഞിറങ്ങിയത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടത്തോടുകൂടി കണ്ട് കൈയടിച്ചിട്ടുള്ള, ഒരുപാട് ഇഷ്ടത്തോടുകൂടി ഫുട്ബോളിനെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പേരുകൂടി ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് യാത്ര പറയാണ്, സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പറങ്കിപ്പടയുടെ നായകന് പറങ്കിപ്പട ആ ഒരു സ്നേഹം നൽകിയോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം ആ ഒരു ടീമിനൊരു ഒരൊത്തൊരുമയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചൊരുമിച്ചല്ല അവർ കളിച്ചത്. ആ ഒരു കപ്പിലേക്ക്, റൊണാൾഡോയിലേക്ക് അവർ കിരീടം എത്തിക്കണം എന്നുള്ളൊരു സ്വപ്നം, പോർച്ചുഗലിലേക്ക് അവർ കിരീടം എത്തിക്കണം എന്നുള്ളൊരു സ്വപ്നം ആ ഒരു ടീമിന്റെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരിൽ നിന്നുണ്ടാവും. പക്ഷെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു താരം ഒരു വേൾഡ് കപ്പ് അർഹിച്ചിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഉറപ്പായിട്ടും റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് അർഹിച്ചിരുന്നു. അദ്ദേഹത്തിന് നേടാൻ കഴിയാവുന്ന നേട്ടങ്ങളെല്ലാം ലോകത്തിന്റെ പല കോണുകളിൽ പോയി റൊണാൾഡോ സ്വന്തം പേരിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കിരീട സ്വപ്നം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അകലെ അകലെ അകലെ ദൂരെ ദൂരെ ദൂരെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര അദ്ദേഹം ഓരോ തവണയും ശക്തമായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഓരോ തവണയും പാതി വഴിയിൽ വെച്ച് അദ്ദേഹം വീണ് വീണ് പോയിട്ടുമുണ്ട്. 2006 മുതൽ 2026 വരെയുള്ള 20 വർഷങ്ങളിൽ ഈ തവണകളിലെല്ലാം നടന്ന വേൾഡ് കപ്പുകളിൽ ആവേശത്തോടുകൂടി പ്രതീക്ഷകളോടുകൂടി പറങ്കിപ്പടയ്ക്കൊപ്പം അദ്ദേഹം ബോട്ട് കെട്ടിയിറങ്ങി. ആ പ്രതീക്ഷകളൊക്കെ പാതി വഴിയിൽ നിന്ന് കരഞ്ഞ കണ്ണുകളോടുകൂടി മടങ്ങിപ്പോകുന്ന റൊണാൾഡോയിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓരോ വേൾഡ് കപ്പുകളിലും അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് വരുന്നത്. ഏതൊരു സമയത്തും സ്വന്തം ടീമിലും സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ ഒരാൾക്ക് കഴിയാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് പഠിപ്പിച്ചു തന്ന പേരുകളിൽ ഒന്നുകൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. എപ്പോഴും സ്വയം വിശ്വസിക്കുക, എപ്പോഴും സ്വയം പ്രൊജക്ട് ചെയ്യാൻ പഠിപ്പിക്കുക, എപ്പോഴും സ്വയം ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങുക. പക്ഷേ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം റൊണാൾഡോയിൽ നിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൊണാൾഡോ ആരാധകൻ എന്ന നിലയിൽ തന്നെ ഞാൻ പറയും, റൊണാൾഡോയ്ക്ക് റൊണാൾഡോയുടെ ബെസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ റൊണാൾഡോയിലേക്ക് ബന്ധുകൾ എത്തിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ആ ഒരു ടീമിൽ ഒരംഗങ്ങളും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. എന്തായാലും റൊണാൾഡോയുടെ പറങ്കിപ്പട മുന്നോട്ടില്ല. റൊണാൾഡോ ഇനി ഒരു വേൾഡ് കപ്പിലല്ല, 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു ചരിത്ര നേട്ടവുമായിട്ടാണ് റൊണാൾഡോ വേൾഡ് കപ്പിന്റെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇനി അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ലോകത്തിലെ ഒരു താരത്തിനും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു താരം എന്ന റെക്കോർഡ് അത് ആർക്കെങ്കിലും നേടിയെടുക്കാൻ പറ്റുമായിരിക്കോ? ഇമ്പോസിബിൾ എന്ന് പറയാം. കാരണം എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളിക്കളത്തിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് ഇനിയും 3 വേൾഡ് കപ്പുകളുടെ സാധ്യതകളുണ്ടെന്ന് പറയുമ്പോൾ പോലും 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഒരു റെക്കോർഡ് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും എത്രയോ വേൾഡ് കപ്പുകൾ കൂടി മുന്നോട്ട് പോകണം. എന്തായാലും ഇതിഹാസ കഥകൾ തീർത്ത് ഇതിഹാസങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. വേൾഡ് കപ്പിന്റെ വിശ്വവേദി ഉറപ്പായിട്ടും മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു തകർപ്പൻ പേര്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ഒഴിവാക്കലിന്റെ ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? വേണമെങ്കിൽ അതിന് സഞ്ജു സാംസൺ എന്ന് പറയാട്ടോ. ഡിക്ഷണറിയിൽ അങ്ങനെ ആഡ് ചെയ്താലും തെറ്റൊന്നും പറയാനില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സത്യസന്ധമായിട്ട് പറയാണ്, ഇപ്പം സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും തെറ്റൊന്നും പറയാനില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സത്യസന്ധമായിട്ട് പറയാണ്, ഇപ്പം സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു

തീരുമാനമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേൾഡ് കപ്പിലെ മൂന്ന് കിടിലൻ മത്സരങ്ങൾ, നോക്കൌട്ട് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മത്സരം, സെമി ഫൈനൽ, ഫൈനൽ, ഇതിലൊക്കെ മാൻ ഓഫ് ദി മാച്ച് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ടൂർണമെന്റിൽ തന്നെ മാൻ ഓഫ് ദി സീരീസ് ആയിട്ടുള്ള ഒരു താരം. ടൂർണമെന്റിൽ ആദ്യഘട്ട മത്സരങ്ങളിലൊന്നും കളിക്കാണ്ടിരുന്നിട്ടാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറുകളിൽ ഒരാളായിട്ട് വേൾഡ് ടി ട്വന്റിയുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സീസണിൽ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരമായിട്ട് ആ ഒരു മാൻ ഓഫ് ദി സീരീസ് തൂക്കി കഴിഞ്ഞ് വെറും മൂന്നേ മൂന്ന് മത്സരങ്ങൾ, അയർലൻഡിനെതിരായിട്ടുള്ള രണ്ട് മത്സരങ്ങൾ, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒരു മത്സരം, ഈ മൂന്ന് മത്സരങ്ങളിൽ വളരെ മോശം പ്രകടനത്തോടുകൂടി ഒന്ന് അഗ്രസീവ് ആകാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ടീമിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ സഞ്ജു വിശ്വനാഥ് സാംസൺ ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളതാണ്. ഏകദിനത്തിൽ ഒരു സെഞ്ചുറി നേടിയതിനു ശേഷം പിന്നെ കാലങ്ങളോളം ടീമിൽ ഇടം നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല. ടി ട്വന്റിയിൽ മികച്ച പ്രകടനങ്ങൾ ഐ പി എല്ലിൽ കാഴ്ചവെച്ചിട്ടും ടീമിന്റെ പരിസരത്തേക്ക് പോലും എത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല. ഇടം കയ്യാൻ ബാറ്റ്സ്മാൻ അല്ല എന്നുള്ളതിന്റെ പ്രശ്നങ്ങൾ കാരണം ഒരു കാലത്ത് പന്തുമായിട്ട് കമ്പയർ ചെയ്ത് ടി ട്വന്റി ടീമുകളിലേക്ക് ഇടം കിട്ടിയിട്ടില്ല. അതായപ്പോൾ വലം കയ്യാൻ ബാറ്റ്സ്മാൻമാരായി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ നിറയെ ഇടം കയ്യാൻ ബാറ്റ്സ്മാൻമാരായിട്ടും ഒരു വലം കയ്യൻ എന്ന രീതിയിലും സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നില്ല. അവസരങ്ങളും ആ ഒഴിവാക്കലുകളും സഞ്ജുവിന്റെ കരിയറിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ബാറ്റ് ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ ഏറ്റവും മനോഹരമായി മറുപടി പറയും, മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ക്രിക്കറ്റ് ആരാധകർ. ഈ പറയുന്ന തൊട്ട് ഒരു താരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, കൈയടിപ്പിക്കേണ്ടത് അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം മാത്രം ചെയ്യുമ്പോഴല്ല. ഒരാൾക്കും എല്ലാ ദിവസങ്ങളിലും അയാളുടെ ബെസ്റ്റ് പുറത്ത് വിടാൻ കഴിയുകയില്ല. ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ മോശം പ്രകടനങ്ങളും ഉണ്ടാവും, പക്ഷെ ആ മോശം പ്രകടനങ്ങളിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ അയാൾ പുറത്തെടുക്കുന്ന കിടിലം പ്രകടനങ്ങൾ ഒരു പക്ഷെ ടീമിന് ആ ഒരു ഗ്രൂപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും. സഞ്ജു വേൾഡ് കപ്പിൽ ചെയ്തതുപോലെ സ്കോർ ബോർഡിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്, അവൻ വരും ഏറ്റവും ശക്തമായി സഞ്ജു സാംസൺ.

0: ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കീപ്പർമാരിലെ നമ്മളെ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്ന കാരണം മെക്സിക്കോയുടെ ഒച്ചാവോ ഗിയർമോ ഒച്ചാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തവണ റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവും ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരും ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം ആ കൺസിസ്റ്റൻസി നോക്കാൻ നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
4: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
5: like you're home. In association with
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ അച്ചുമാണ്. ക്രിക്കറ്റ് മേഖലയിലേക്കൂടെ അല്ലെങ്കിൽ ടെന്നീസിലൂടെ ഒക്കെ നമ്മൾ അടയ്ക്കുന്നു വേൾഡ് കപ്പിനിടയിൽ യാത്ര ചെയ്യണ്ടേ. സോ എന്തായാലും അങ്ങനെ കുറച്ച് അപ്ഡേറ്റുകളൂടെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ ടി ട്വന്റി മത്സരങ്ങളിൽ പരാജയത്തിന്റെ ട്രാക്കിലേക്ക് എത്തുന്നത് വളരെ റെയറാണ്. ഈ കഴിഞ്ഞിടയിൽ ഇത്തിരി പരാജയങ്ങളുടെ ട്രാക്കിലേക്ക് എത്തുകയാണ്. പക്ഷെ ജയിക്കുന്നത് ടോസിൽ മാത്രമാണ്. ബാക്ക് ടു ബാക്ക് ടോസ് ജയിക്കുന്നുണ്ട്. കഴിഞ്ഞിടയിൽ അതായത് സൂര്യകുമാർ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ഇന്ത്യക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടോസ് നഷ്ടമാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടോസ് ജയിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ തോൽക്കുന്നു. പക്ഷേ വിജയത്തിൻ്റെ ട്രാക്കിലേക്കും എത്തി തുടങ്ങുമ്പോൾ നമ്മൾ നേരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നിലേക്ക് പോവാണ്. ടി ട്വന്റിയിൽ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മൂന്നാമത്തെ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടത് 125 റൺസിനാണ്. ടി ട്വന്റി ഇന്റർനാഷണലുകളുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നാണ് ഈ 125 റൺസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരാജയങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഈ മത്സരത്തിലെ 125 റൺസിന്റെ പരാജയം ഏറ്റവും വലിയ രീതിയിൽ റാങ്ക് 1 കൊടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ന്യൂസിലൻഡിനെതിരായിട്ടുള്ള 80 റൺസിന്റെ പരാജയമാണ് കേട്ടോ. ഇത് സംഭവിച്ചിട്ടുള്ളത് 2019 അത് കഴിഞ്ഞിട്ട് മൂന്നാമതിലേക്ക് വരുമ്പോൾ 76 റൺസിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു പരാജയമാണ്. നാലാമതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ട് തന്നെയാണ് 2025 51 റൺസിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. പിന്നീട് അഞ്ചാമതും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്, അതും 50 റൺസിൻ്റെ പരാജയമാണ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയങ്ങൾ. സോ 80 റൺസ് ഒന്നാമതായി നിന്നെടുത്തുനിന്ന് 125 ഇന്ത്യൻ ടീം കൊതിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ ഒരു പുതിയ ട്രാൻസിഷൻ ഫേസിലാണെന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറയുന്നത്. പക്ഷേ ലോക ചാമ്പ്യന്മാരായിട്ട് വന്ന ടീം ചില കാര്യങ്ങളിൽ പിടിവാശികൾ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പല അർഹമായിട്ടുള്ള പേരുകളെയും ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും മികച്ച ഫോമിലേക്ക് ടീം തിരിച്ചു വരട്ടെ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ താരങ്ങളൊക്കെ കാഴ്ചവെക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചുവാണ്.

0: You are listening to
1: Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അർജന്റീന ഈജിപ്റ്റ് മത്സരം കഴിഞ്ഞ് ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ആ മത്സരത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഫുട്ബോളിനെ വർഷങ്ങളായിട്ട് അനലൈസ് ചെയ്യുന്ന ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജെറി ജോയ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും എങ്ങനെയായിരുന്നു ആ ഒരു മത്സരം? ആ ഒരു മത്സരത്തിൽ ഏതെങ്കിലും തരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടാണോ തീരുമാനങ്ങൾ പോയിട്ടുള്ളത്? നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു എക്സ്പേർട്ടിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കേട്ടു നോക്കിയാലോ. ഇതേ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈജിപ്തിനോടൊരു നീതികേട്
2: ഈജിപ്ത് നീതി കേറെന്ന് പറയാൻ പറ്റൂല. അത് ഓരോ ദിവസത്തിന് ഞാൻ എന്തുകൊണ്ടാണ് നോൺ അർജന്റീനിയൻ ഫാൻസ് വാർ 12th മാൻ ആണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാർ സെനിഗൽ ആൻഡ് ബെൽജിയം ഉള്ള ഗെയിമിൻ്റെ ആ ഗെയിമിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ 3 ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു വാർ ഇൻവോൾവ് ആവേണ്ട അർജന്റീന ഈജിപ്ത് ഗെയിമിൻ്റെ അകത്ത്. അതിനകത്ത് നമുക്കറിയാവുന്ന പോലെ 59th മിനിറ്റിൽ ഈജിപ്ത് അടിച്ച അതിമനോഹരമായ ഗോൾ, ടെക്നിക്കലി 17 seconds മുമ്പാണ് ഫൗൾ തുടങ്ങിയിരിക്കുന്നത്. ആ കളി തുടങ്ങിയപ്പോഴത്തേനും അത് ചെറിയൊരു ഇതാണ്, സോഫ്റ്റ് ഫൗൾ നമ്മൾ അതിനെ പറയാം. അത് തിരിച്ചു വിളിച്ചപ്പം റഫറിക്ക് അത് ഫൗളായിട്ട് തോന്നി. അത് വാറിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് റഫറിയുടെ ഡിസിഷൻ തെറ്റാണെങ്കിൽ തിരിച്ചു വിളിക്കാം. അതാണ് ഇതിൻ്റെ അകത്ത് കൺസെപ്റ്റ് വരുന്നത്. അതേപോലെ തിരിച്ചു വിളിച്ചു, ആ ഗോൾ കൊടുത്തില്ല ഈജിപ്തിന്. അതിനുശേഷമാണ് ഈജിപ്ത് 3rd അവരുടെ ഗോൾ അടിച്ച് അല്ലെങ്കിൽ 2-0 ലീഡ് വരുത്തിയത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഇൻകൺസിസ്റ്റൻസി ഇൻ വാർ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻസ്റ്റൻസ് ഉണ്ട്. അർജന്റീന 3rd ഗോൾ അടിക്കുന്നതിന് മുമ്പ് പാല ബോക്സിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ കോണ്ടാക്ട് ഉണ്ട്. അന്നേരം നോൺ അർജന്റീന ഫാൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് ഈജിപ്തിന് 2nd ഗോള് വാർ കാരണമായിട്ട് ചോക്ക് ഓഫ് ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വിളിക്കുന്നില്ല? റഫറി ഒരു ഡിസിഷൻ എടുത്തോട്ടെ, ബിക്കോസ് വാറിനെ വിളിച്ച് റഫറിക്ക് അത് കാണിക്കാം. റഫറിക്ക് അത് ഡൈവ് ആണോ എന്താണെങ്കിൽ വേണമെങ്കിൽ വിളിക്കാതിരിക്കാം. പക്ഷെ അത് പെനാൽറ്റി ബോക്സിൽ ആയതുകൊണ്ടാണ് വാർ വിളിക്കാത്തത്. വിളിച്ചു കഴിഞ്ഞാൽ അത് പെനാൽറ്റി കൊടുക്കേണ്ടി വരുന്ന ഒരു കൺസെപ്റ്റ് വരും. ഒരു ഹയർ ത്രഷ്ഹോൾഡ് ഉണ്ട് ഫോർ ഫൗൾസ്. അതിലും കൂടുതൽ എടുത്തു പറയാത്ത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഹെഡ് ചെയ്തപ്പോഴത്തേക്കും മെക്കാലിസ്റ്റർ, അർജന്റീന മെക്കാലിസ്റ്റർ അവരുടെ പ്ലെയറിനെ ഷട്ട് വെച്ച് വലിച്ച് ഓഫ് ദ ബോൾ ഫൗൾ ചെയ്തു, വലിച്ചിട്ടത്. ഇതാണ് 3 instances വാർ വന്നത്. ആ 3 അതിനും വാർ ഇന്റർവീൻ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് മേ ബി വാർ മിസ് ചെയ്തായിരിക്കും, ചിലപ്പോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, സിസ്റ്റം മിസ്സായതായിരിക്കും. പക്ഷെ ഈ 3 ഇത് 3 ഈജിപ്തിന് അനുകൂലമല്ലാതെ അർജന്റീനയ്ക്ക് പോയി കഴിയുമ്പോഴത്തേനുമാണ് ഈ പ്രോബ്ലം. 3 50-50 ഡിസിഷൻസ്, അത് ആ വാർ റൂമിൽ ഇരിക്കുന്ന റഫറിയുടെ ഒരു വ്യൂ പോയിന്റിൽ വെച്ച് ചെയ്തതാണ്. അതിന്റെ അകത്ത് ഇപ്പൊ ഒരു ശരിയോ തെറ്റോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ബട്ട് ആ ഒരു ഇന്നലത്തെ ഒരു ദിവസം അൺഫോർച്ചുനേറ്റ്ലി ഈജിപ്ത് വാസ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ദ ഡിസിഷൻസ്. അതാണ് ഇതിന്റെ വാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show.
1: ചില തിരിച്ചുവരവുകൾ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവും. ലോകകപ്പ് ഉൾപ്പെടെയുള്ള വലിയ വേദികൾ നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രത്തിൽ മനോഹരമായ കാഴ്ചകളും പാഠങ്ങളുമാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഈ വേൾഡ് കപ്പിൽ ഓരോ മനോഹരമായിട്ടുള്ള അധ്യായങ്ങൾ, മനോഹരമായ പാഠങ്ങൾ എല്ലാ ആഴ്ചയും സ്കോർ ബോർഡ് കഴിയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ കഴിഞ്ഞ ആഴ്ചകളിലും അതിന് മുൻപെടുത്ത ആഴ്ചകളിലും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീഴ്ചയിൽ നിന്ന് തകരുന്നവനല്ല യഥാർത്ഥ നായകൻ, വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പുള്ളവനാണ് യഥാർത്ഥ നായകൻ എന്ന് പഠിപ്പിച്ച ഫുട്ബോൾ ലോകത്തിന്റെ ഇതിഹാസം തന്നെയാണ് സാക്ഷാൽ ലയണൽ മെസ്സി. ഇതൊന്നും രണ്ടും മൂന്നാമത്തെയും തവണയൊന്നുമല്ല, പലപ്പോഴായി അദ്ദേഹം കരിയറിൽ ഉടനീളം ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്. കോപ്പ അമേരിക്കയിൽ ഒരു പെനാൽറ്റി മിക്സാക്കി ആ ഒരു ടൂർണമെന്റ് തന്നെ പരാജയപ്പെട്ട് ഫൈനലിൽ നിറകണ്ണുകളോടുകൂടി ഇനി ഇന്റർനാഷണൽ കരിയറിൽ ഞാൻ ബൂട്ട് കെട്ടില്ല എന്ന് പറഞ്ഞ് വിരമിക്കൽ പ്രഖ്യാപിച്ച ലയണൽ മെസ്സിയെ വർഷങ്ങൾക്ക് മുൻപ് അർജന്റീനൻ ആരാധകർ കണ്ടിട്ടുണ്ടാവും. തിരികെ പോകരുതേ എന്ന് ഹൃദയം കൊണ്ട് പല ആളുകളും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം തിരികെ വന്ന് ഒരു കോപ്പയിൽ നിന്ന് തുടങ്ങി വേൾഡ് കപ്പ് ഉൾപ്പെടെ നേടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ടീമായിട്ട് അർജന്റീന കുതിക്കുമ്പോൾ അതിന്റെ നായക സ്ഥാനത്തും അതേ പേര് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള മനോഹരമായ ഒരു ഇൻസിഡന്റ് തന്നെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈജിപ്തിനെതിരായിട്ടുള്ള മത്സരം, അതിലെ വിവാദങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നില്ല, അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയാണ്. പെനാൽറ്റി കിട്ടുന്നു, ലയണൽ മെസ്സി പെനാൽറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു, പക്ഷെ ആ പെനാൽറ്റിയും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ടൂർണമെന്റിൽ തന്നെ രണ്ടാമത്തെ പെനാൽറ്റിയാണ് സ്കോർ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അതും ഒരു റെക്കോർഡാണ്, ഒരുപാട് നല്ല റെക്കോർഡുകളോടൊപ്പം കിട്ടാത്തൊരു റെക്കോർഡാണ്. പക്ഷെ 79th മിനിറ്റ് വരെ ഗോളുകളൊന്നും തിരിച്ചടിക്കാതെ അർജന്റീന ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെനാൽറ്റി മിസ് ചെയ്തത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാകുമോ അർജന്റീനയ്ക്ക് എന്നുള്ളൊരു ചോദ്യം പല ആരാധകരുടെയും വരെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെൻറ്റർ ഫോർവേഡിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് ആ ഒരു ശക്തമായ മാർക്കിങ്ങിനെ മാറ്റി നിർത്തിക്കൊണ്ട് മെസ്സി കളം മാറ്റി കളി അങ്ങോട്ട് നിറഞ്ഞു കളിച്ചപ്പോഴത്തേക്ക് ആദ്യത്തെ ഗോൾ ഒരു കിടിലൻ പാസിലൂടെയും രണ്ടാമത്തെ ഗോൾ ലെഫ്റ്റ് വിങ്ങിലൂടെ മനോഹരമായ ഒരു ഷോട്ടിലൂടെയും മെസ്സി നേടിയെടുക്കുമ്പോൾ താൻ അവിടെ ഉണ്ട്, ഒരു പെനാൽറ്റി ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും മനോഹരമായ ഗോൾ എൻ്റെ ടീമിനെ കൊണ്ട് ഒന്നീ ഞാൻ ഗോൾ സ്കോർ ചെയ്യും അല്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുമെന്നുറച്ച മനസ്സോടുകൂടി അയാളിങ്ങനെ നിറച്ചു നിൽക്കുകയാണ്. തോൽക്കാൻ ഉറപ്പില്ലാത്ത, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പുതിയ അർജന്റീന വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ലയണൽ മെസ്സിയുടെ കീഴിൽ എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. സോ ഇതൊരു ലൈഫ് ലെസൺ കൂടിയാണ്, പലപ്പോഴും നമുക്ക് ലൈഫിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ എവിടെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്താതെ പോയി കഴിഞ്ഞാൽ അവിടെ തകർന്നു നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് വീണ്ടും അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് മനോധൈര്യത്തോടുകൂടി പൊരുതാൻ പഠിക്കണം. വീണ്ടും ചിലപ്പം കുറേ സമയങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും, പക്ഷെ സമയങ്ങൾ മുന്നോട്ട് പോയാലും മനോധൈര്യം ഉണ്ടെങ്കിൽ, മനോബലത്തോടുകൂടി പൊരുതാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കും. ലയണൽ മെസ്സി പഠിപ്പിച്ചതുപോലെ കൂടെ ഞാൻ അച്ചു ആയിരുന്ന സ്കോർ ബോർഡിൽ നെക്സ്റ്റ് വീക്കെൻഡിൽ കുറേ വിശേഷങ്ങളുമായിട്ട്, വേൾഡ് കപ്പിൻ്റെ കലാശപ്പോരുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെ എത്തുന്നതായിരിക്കും. അപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: ഇനിയ വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home. Association with ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ലോകകപ്പിന്റെ ആവേശം ഓരോ ദിവസവും ഇങ്ങനെ കളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. സ്മാർട്ട് ടോക്കും ഇന്ന് ലോകകപ്പിനൊപ്പമുള്ള സഞ്ചാരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ആദ്യം നമ്മളുടെ കൂടെ എത്തുന്ന അതിഥി സോക്കർ കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലിയാണ്. ഇംതിയാസ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്.
1: ഹായ് ഹായ്,
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അരീക്കോട് മലപ്പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: വിശേഷം സുഖം സുഖം, ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഫുട്ബോളിന്റെ
1: ആവേശത്തിൽ എങ്ങനെ പോവാണ്?
0: അതെ അതെ, ലോകകപ്പിന്റെ ആവേശം മലപ്പുറത്ത് എങ്ങനെയുണ്ട്?
1: മലപ്പുറത്തുള്ള ആവേശം
0: അതാണ്.
1: അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്താണ് ആവേശം. ഫ്ലെക്സുകളുടെ
0: മേളം,
1: ഫ്ലെക്സുകൾ ഇങ്ങനെ വർദ്ധിച്ചോണ്ടിരിക്കല്ലേ.
0: അതെ അതെ, തീർച്ചയായും.
1: അതായത് ഓരോരുത്തരും വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് വെക്കുന്നു, അങ്ങനെ അങ്ങനെ.
0: എന്തുകൊണ്ട് മലയാളി ഡിഫറെന്റ് ആവുന്ന ഇക്കാര്യത്തിൽ?
1: മലയാളി എന്തുകൊണ്ട് ഡിഫറെന്റ് ആവുന്നു ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഫുട്ബോള് നെഞ്ചിലേറ്റിയ എല്ലാവർക്കും, പോർച്ചുഗൽ അതുപോലെ ബ്രസീൽ ഒക്കെ പുറത്തായതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ശരിക്കും നയൻറ്റീസ് കാലഘട്ടത്തിൽ ജനിച്ച എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. കാരണം അവരെ ചൈൽഡ്ഹുഡ് ശരിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ. അപ്പൊ അവരുടെ കളി കണ്ടിങ്ങനെ ഫീലായി പോകുന്ന ഇത് അവര് ലാസ്റ്റ് ഡാൻസ് ആണ് വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ അവര് റിട്ടയർ ചെയ്യും, ആ സമയം ഒരിക്കലും ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആവേശത്തിൽ ഈ വേൾഡ് കപ്പിനെ എല്ലാവരും സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ.
0: ഓക്കെ, തീർച്ചയായിട്ടും ഒരു ഇറ അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിന്റെ ഒരു ഒരു തിരശീല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ.
1: അതെ അതെ, കാലഘട്ടം അവസാനിക്കല്ലേ. ഇനിയിപ്പോ അവരുടെ സ്ഥാനത്തേക്ക് ആര് വരും, ഇനി ആര് വന്നാലും അത് ശരിക്കും അവരുടെ മാറ്റമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഇപ്പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ നോക്കുകയാണെങ്കിൽ ബാലൻഡോറ് 5 എണ്ണം നേടി, മെസ്സി 8 എണ്ണം. ഇങ്ങനെയൊക്കെ ഇത്രയും ബാലൻഡോറൊക്കെ കരിയർ നേടാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതൊന്നും ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ മനോഹരമാക്കിയ പ്രതിഭകളാണ് ഈ 3 പേരും.
0: തീർച്ചയായിട്ടും
1: പോവാന്ന് പറയുമ്പം എന്തായാലും വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ.
0: ഓക്കെ, ഓരോരുത്തരെയും നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെസ്സി എന്ന് പറയുന്ന താരത്തെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഫുട്ബോൾ ലോകം, ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഒക്കെ തന്നെ അത്ര മനോഹരമായിട്ട് ലൈഫിനെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മെസ്സി എന്ന താരത്തെ എങ്ങനെയാണ് ഇംതിയാസ് അലി എന്ന, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ഏത് തരത്തിലാണ് കാണുന്നത്?
1: മെസ്സിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഇന്നലെ ഇനാഗുറേഷൻ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ, ഇന്നലെ എല്ലാ 2 ദിവസം മുന്നേ. അപ്പൊ ഞാൻ അവിടെ മെസ്സിയുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സി റൊസാരിയോ, അർജന്റീനയിലെ റൊസാരിയോയിലാണല്ലോ ജനിക്കുന്നത്. അതായത് ഫാമിലിയിലെ 3rd മോനായിട്ടാണ്, മക്കളിൽ 3rd മോനായിട്ടാണ് മെസ്സി ജനിക്കുന്നത്. അപ്പൊ മെസ്സി ജനിക്കുന്ന 4th വയസ്സിൽ തന്നെ മെസ്സിയുടെ ഫുട്ബോൾ കാണുക, ഫുട്ബോൾ കളിക്കുന്നത്, അതായത് മൂത്ത കുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്നത് അവന്റെ മുത്തശ്ശി കാണുകയാണ്. മുത്തശ്ശി കണ്ടപ്പോ തന്നെ അത് നന്നായി തട്ടുന്നുണ്ടല്ലോ ബോള്, അവരെക്കാളും ബെറ്റർ ആയിട്ട് തട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു മുത്തശ്ശിക്ക്. അങ്ങനെ അവനിങ്ങനെ വാച്ച് ചെയ്ത് അങ്ങനെ പിന്നെ ഇവനെ എന്ത് ചെയ്ത് വേറെ അക്കാദമിയിലൊക്കെ ചേർത്താൻ കൊണ്ടുപോയി. അപ്പോ അതിന്റെ ഇടക്കാണ് അറിയാലോ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി.

0: അതെ അതെ,
1: അത് വരുന്നു, അത് പിടിപെടുന്നു, ഡോക്ടർമാർ വിധി ചെയ്തൊന്നും ഇനി കളിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്നൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് മെസ്സി എന്ത് ചെയ്യുന്നത്, കളി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, മുത്തശ്ശിയും ഒപ്പം നിന്ന്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ മെസ്സി ഏത് ഗോൾ അടിച്ചാലും മെസ്സിയുടെ സെലിബ്രേഷൻ നമ്മളൊക്കെ കാണുന്നതാണ്. അതായത് തന്റെ മുത്തശ്ശിക്ക് സമർത്ഥിക്കുകയാണ് എന്നുള്ളത്, കൈകൾ മുകളിലേക്ക് ഉയർത്തിട്ടുള്ള ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ, അപ്പോ അതൊക്കെ, അതെ അതെ, അതൊക്കെ ആ വികാരം മെസ്സി ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു സമയത്ത് മെസ്സി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെസ്സിയുടെ കൂടെ സ്വന്തം മുത്തശ്ശി നിന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ മെസ്സി ബാഴ്സലോണയിൽ എത്തുന്നു, അവര് കാര്യങ്ങളൊക്കെ നോക്കുന്നു, മെസ്സി വളരുന്നു, ദെൻ നമ്മളും മെസ്സിയുടെ വളർച്ച കാണുകയാണ്. മെസ്സി ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുന്ന ആ ഒരു ഡെബ്യൂ മാച്ചൊക്കെ എന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഒരിക്കലും കരുതിയെന്നില്ല ഇന്നത്തെ മെസ്സി ആവുമെന്നുള്ളത്. എന്തായാലും ഓരോ മാച്ചും മെസ്സിന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അർജന്റീനയുടെ മാച്ചൊക്കെ കാണുന്നത്. ഓരോ മാച്ച് കഴിയുമ്പോഴും ഇനി അടുത്ത മാച്ചിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോ എന്തായാലും ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ ദ ഗോട്ട് ഓഫ് ഫുട്ബോളർ മെസ്സി തന്നെയാണ്.
2: റൊണാൾഡോയും നമ്മുടെ ലൈഫില് നമുക്കൊരു കഠിനാധ്വാനം, അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെ നമുക്ക് ഉയർന്നു വരാം, നമുക്കില്ലാത്ത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അസാധ്യങ്ങളെ എങ്ങനെ സാധ്യമാക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളാണ് റൊണാൾഡോ.
1: ഇപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഹാർഡ് വർക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോ 41 കഴിഞ്ഞു, ഇപ്പൊ ആൾക്ക് ആളിപ്പോഴും കളിക്കളത്തിൽ ഉണ്ടെങ്കിൽ അത്രത്തോളം ഫുട്ബോളിനോടുള്ള പാഷനാണ്. കളി നിർത്താൻ എത്ര പ്ലേസ് കളി നിർത്തുന്നത്, 30-34 വയസ്സാകുമ്പോഴേക്കും എത്ര പ്ലേസ് കളി നിർത്തുന്നത്, നാഷണൽ കരിയർ അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ക്രിസ്ത്യാനോക്ക് ചെയ്യാം, പക്ഷെ ക്രിസ്ത്യാനോ അതൊന്നും ചെയ്യാതെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന എന്തുകൊണ്ടാണ്, ഫുട്ബോളിനെ അത്രക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അതിനെ പാഷനായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടുമാണ്. അപ്പൊ അവരൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് എന്ന് പറയുമ്പോ ഫുട്ബോൾ പ്രേമികളായ എല്ലാവർക്കും അത് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.
2: മറ്റൊരു വലിയൊരു സ്റ്റോറി ഉള്ള ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. നമുക്ക് ഈ താരങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അദ്ദേഹം. കാരണം
1: ഓ അതെ അതെ അതെ, മോഡ്രിച്ച്, ദെൻ ജർമ്മൻ ഗോൾ കീപ്പർ നോയർ, ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം ആൾ കൺസിസ്റ്റൻസി നോക്കാൻ, നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ. കാരണം ഇതിന് ബാക്കിൽ കുറെ പേര് വളരുന്നുണ്ടല്ലോ, അവർക്കൊപ്പം കോമ്പറ്റീഷൻ എന്തായാലും എല്ലാവർക്കും ഒപ്പം ഉണ്ടാവും. അപ്പൊ അതൊക്കെ മറികടന്ന് ഇപ്പഴും പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ അത്രക്കും കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രാണ്. അപ്പൊ നോയർ എന്തായാലും ലാസ്റ്റ് ജർമ്മനി ഈ വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് പോയല്ലോ, അതുപോലെ തന്നെ ഒച്ചവതെ കഴിഞ്ഞ ദിവസം ദൻ മോഡ്രിച്ച് പോയി. മോഡ്രിച്ചിന്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് ക്രൊയേഷ്യ പറഞ്ഞ ഒരു ഉള്ളത് നമ്മൾ അറിയുന്ന തന്നെ മോഡ്രിച്ചിലൂടെ ഒക്കെയാണ്. അപ്പോ മോഡ്രിച്ചും ആദ്യ റയൽ മാഡ്രിഡിൽ റിട്ടയർ ആയപ്പോ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നഷ്ടങ്ങൾ തന്നെയാണ്, ഈ ലോകകപ്പ് ഒത്തിരി നഷ്ടങ്ങൾ എന്നുള്ളതാണ്.
2: അതിൽ പെട്ടെന്ന് ഇപ്പൊ കൺമുന്നിൽ നെയ്മർ കൂടിയുണ്ട്. നെയ്മർ ഇങ്ങനെ എന്താ പറയാ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്നത് ഫുട്ബോൾ ലോകത്തിന് മുഴുവൻ ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു.
1: എക്സാക്ട്ലി, നെയ്മറിന്റെ കാര്യം പറയുമ്പോ നെയ്മർ അത്രയും സ്കില്ലുള്ള ഒരു പ്ലെയർ വേൾഡിൽ ഉണ്ടോയിച്ചല്ല. മെസ്സി റൊണാൾഡോക്കെ നോക്കുന്ന സമയത്ത് സ്കില്ലിന്റെ കാര്യത്തില് നെയ്മറാണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ യൂട്യൂബിൽ എത്ര പ്ലേയേഴ്സിന്റെ അറിയാം, ഇപ്പോ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സും യൂട്യൂബിൽ നെയ്മറിന്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ആ സ്കില്ലൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്ലേയേഴ്സ് ഇപ്പോഴും വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അപ്പൊ നെയ്മറിന്റെ ഇഞ്ചുറി ഭയങ്കരമായിട്ട് നെയ്മറിന് എന്തായി കരിയറിനെ ബാധിച്ച്.
2: അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ലോകകപ്പ് നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്ന ഒരു വേർഡാണ് കുഞ്ഞൻ ടീമുകൾ. ഈ ലോകകപ്പിലെ കുഞ്ഞൻ ടീമുകൾ ഏതൊക്കെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ഇത്തവണ ശരിക്കും കുഞ്ഞൻ ടീമുകൾ കുഞ്ഞൻ ടീമല്ല, വലിയ ടീമുകളായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. കാരണം ആ രാജ്യങ്ങളുടെ തലയിലെഴുത്ത് തന്നെ ലോകകപ്പ് മാറ്റിക്കളഞ്ഞു എന്നുള്ളതുണ്ട്. ഇപ്പം കിറോസോവ ആണെങ്കിലും കേപ്പ് വെർദെ ആണെങ്കിലും കോങ്കോ ആണെങ്കിലും ഒക്കെ നമ്മളുടെ ഹൃദയത്തിൽ കയറി പറ്റിയ ടീമുകളാണ്.
1: നമുക്കറിയാം 32 ആയിരുന്നു കഴിഞ്ഞ ലോകകപ്പ് വരെ ഉണ്ടായിരുന്ന ടീമുകൾ, ഇപ്പോ 48 ആയി. ആ 48 ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടീമുകളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും ലോക ഭൂപടത്തിൽ ഇങ്ങനെയൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റിയതും. 48 ആയതിൽ എനിക്ക് തോന്നുന്നു ആവേശം ഉണ്ടോ എന്ന് ചോദിച്ചാല് എന്തായാലും ആവേശത്തിനൊന്നും മങ്ങലേറ്റിട്ടില്ല. കുറെ കൂടി ടീമുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. എന്തായാലും അടുത്ത വർഷം എനിക്ക് തോന്നുന്നു 64 ഉണ്ടാവും. എന്തായാലും ഈ ടീമുകളുടെ പ്രകടനം പറഞ്ഞാല് അസാധ്യ പ്രകടനമായിരുന്നു. കുറെയൊക്കെ ടീമുകൾ ആഫ്രിക്ക വരുന്നതാണ്, കോങ്കോ, അതുപോലെ കുറസോവോ, കേപ്പവേഡ. അപ്പൊ ഈ ടീമുകളൊക്കെ എന്ന് പറഞ്ഞാല് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ അവര്. അവര് കളിച്ചത് ജയിക്കാൻ വേണ്ടി മാത്രം. എതിരാളികൾ ആരും ആയിരിക്കട്ടെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ കളത്തിൽ ചെയ്യൂ. 100% ആണ് അവർ കളത്തിൽ കൊടുത്തത്. നമുക്ക് ഇന്നത്തെ വേൾഡ് കപ്പിൽ കളിക്കുന്ന പല പ്രമുഖ ടീമുകളും 100% ഒന്നും കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവര് എന്ത് ചെയ്തിട്ടാണെങ്കിലും വിജയം കൈവരിക്കും, ഇല്ലെങ്കിൽ സമനില, തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മനസ്സാണ്. അത് ശരിക്കും നമ്മൾ കളത്തിൽ കണ്ടു. നമ്മൾ പ്രവചിക്കാത്ത റിസൾട്ട്. ഇപ്പൊ കേപ്പവട്ടനൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അവർ സ്പെയിനെ പൂട്ടി 0-0, ദെൻ ഉറുഗേ 2-2, പിന്നെ സൗദി ഏറ്റവും സമനില. അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റിട്ടില്ലല്ലോ, സമനില. പിന്നെ നേരെ വരുന്ന അർജന്റീനന്റെ അടുത്തേക്കാണ്. അത് അവർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര മുതൽക്കൂട്ടാണ് അർജന്റീനയെ കിട്ടാന്ന് പറഞ്ഞാല്. കാരണം അർജന്റീനയായിട്ട് മത്സരിക്കുമ്പോ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ആ ടീമിനെ പറ്റി ലോകം അറിയാണ്. ലോകം അറിയാണല്ലോ അർജന്റീനയായിട്ടാണ് മുട്ടാൻ പോകുന്നതെന്നുള്ളത്. എന്നിട്ട് അർജന്റീന അന്ന് ഭയങ്കരമായിട്ട് പതറി. ഇത്ര മാത്രം അവര് എഫേർട്ട് എടുത്ത് നോക്കാം നമ്മള്. കാരണം എന്തും ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഓരോ പ്ലേയേഴ്സും അന്ന് കളിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ബോസിനി എന്ന ഗോൾ കീപ്പർ, 10 കളിയിൽ തന്നെ ആള് എത്ര 20K 30K ഫോളോവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റയില്.
2: ഒച്ചടിക്ക് ഒരു 90 മിനിറ്റ് കൊണ്ട് മില്യണിലേക്ക് എത്തി.
1: ആ മില്യണിലേക്ക് എത്തി. ഞാന് 2 മില്യൺ ആയപ്പോ ഞാൻ വീഡിയോ ചെയ്ത്, പിന്നെ നോക്കുമ്പോ എന്റെ എത്ര 20 മില്യണോ, ഇപ്പൊ 20 മില്യൻ്റെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നില് നമ്മുടെ ടീമിനെയും നമ്മളെ പ്രകടനം കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേദിയാണല്ലോ വേൾഡ് കപ്പ്. അത് മുതലാക്കാൻ പറ്റിയാല് അത്രയും ബെസ്റ്റ് വേറല്ലല്ലോ ഫുട്ബോളില്. അതെന്തായാലും ഇനിയുള്ള വർഷങ്ങളിലൊക്കെ അവരെ ടീം ഉണ്ടാവണം, ഒന്നുകൂടെ ബെറ്റർ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാ ടീമിനെയും പേടിക്കേണ്ട സാഹചര്യമാണ്.
2: ഒപ്പം ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ മറ്റൊരു ഭംഗി എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിലെ വൈക്കിംഗ് റോ സെലിബ്രേഷൻ, നോർവേ ടീം കൊണ്ടുവന്ന ആ ഒരു തകർപ്പൻ സെലിബ്രേഷൻ. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സെലിബ്രേഷൻസ് സ്റ്റേഡിയങ്ങളിൽ തീർക്കുന്ന ഒരു അലയൊലി, അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ?
1: ഓ പറയാണ്ടോ, ഇത്രയും ആവേശം കാണികൾ കളി കഴിഞ്ഞിട്ടും അവരുടെ ആവേശം ചോരരുത്. അതിനു വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയെന്നല്ല, അതെന്താണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണികൾക്ക് ഒന്നുകൂടെ ആവേശം കൂടല്ലേ, ഒന്നും ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക, അവരും സെലിബ്രേറ്റ് ചെയ്ത് പോട്ടെ, ആ ഒരു മെന്റാലിറ്റി അല്ലേ. ശരിക്കും അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഓരോ ഓഡിയൻസും. അവരുടെ ഓഡിയൻസ് പ്രത്യേകിച്ച്, നോർവേയുടെ ഓഡിയൻസ് പ്രത്യേകിച്ച് അത് എൻജോയ് ചെയ്യും. എന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഹൂർത്തമായിരിക്കും.
2: അപ്പൊ എന്തായാലും ഏത് ടീം കപ്പെടുക്കും എന്നുള്ളതാണ്, അർജന്റീന വീണ്ടും ഒരു എന്താ പറയാ അടുത്തൊരു കപ്പിനായിട്ട് ഉയർത്തുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: എനിക്ക് ആഗ്രഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടിക്കണമെന്നായിരുന്നു, അല്ലെങ്കിൽ നെയ്മർ. ഇപ്രാവശ്യം അർജന്റീന ഫാനാണ് എങ്കിൽ കൂടെ എനിക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോ എന്തായാലും നടക്കില്ല, അപ്പൊ മെസ്സി തന്നെ നേടണം എന്നാണ് ആഗ്രഹം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ സ്ട്രോങ് ടീം പറഞ്ഞ ഫാൻസാണ്. ഫാൻസിനെ ഏത് ടീം തോൽപ്പിക്കുന്നുവോ
2: അവരായിരിക്കും
1: കിരീടം നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അല്ലെങ്കിൽ ഫ്രാൻസ് കിരീടം നേടും.
2: ഓക്കെ, അപ്പം ഫൈനൽ താങ്കളുടെ ഒരു പ്രെഡിക്ഷൻ വന്നിട്ട് ഫ്രാൻസ് വേഴ്സസ് അർജന്റീന തന്നെയാണ്?
1: ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ആയിരിക്കും,
2: മാറ്റമില്ല. അപ്പൊ എന്തായാലും
1: ഫ്രാൻസിൽ പറയുമ്പോ ഒലീസറിന്റെ പ്ലെയർ വന്ന കാരണം നല്ല മാറ്റമുണ്ട് ഫ്രാൻസ് ടീമില്. അസിസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ, എത്ര
2: അസിസ്റ്റ്.
1: പിന്നെ ശരിക്കും ഈ ലോകകപ്പ് നമുക്ക് കാട്ടിത്തന്ന പ്ലെയർ ആണ് ഒലീസ ആയിരിക്കും. മുന്നേ ആളുണ്ടെങ്കിലും ഈ ലോകകപ്പ് ഒന്നുകൂടെ ആളെ കാണിച്ചു തന്നു എന്നുള്ളതാണ്.
2: ഓക്കെ, അങ്ങനെ ഇത്തവണത്തെ ലോകകപ്പിൽ ലോകം ശ്രദ്ധിച്ച ഏതൊക്കെ പ്ലേയേഴ്സിന്റെ പേരെടുത്ത് പറയാൻ പറ്റും?
1: ഒന്ന് പോയി കഴിഞ്ഞാൽ നോ ഡൗട്ട് ഒലീസ.
2: വളരെയധികം സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. എന്താ പറയാ, വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇനിയും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു ഇംതിയാസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ ബൈ. ഇനി ഒരു അതിഥി കൂടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇത് സ്മാർട്ട് ടോക്ക് ആണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: happiness frequency. Now, available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് ടു യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: 2026 ലോകകപ്പിന്റെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ് ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ. നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകനും സ്പോർട്സ് ജേർണലിസ്റ്റുമായ ഹുബൈബ് ആണ്. ഹുബൈബ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. എങ്ങനെ ആസ്വദിക്കുന്നു ഈ ലോകകപ്പ് മത്സരങ്ങളും ഈ ദിവസങ്ങളും ഒക്കെ?
7: ഓ, ലോകകപ്പിന്റെ മനോഹരമായ ദിവസങ്ങളും മനോഹരമായ മത്സരങ്ങളും, വളരെ നല്ല രസകരമായ മത്സരങ്ങൾ. പാതിരാത്രി ഉറക്കം കഴിഞ്ഞ പിറ്റേന്ന് നമ്മളിങ്ങനെ ഉറക്കമളച്ച് നടക്കുന്നതിന്റെ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ.
6: നല്ല മെമ്മറിയായി മാറി അല്ലേ?
7: തീർച്ചയായും. ഓരോ മത്സരങ്ങൾക്കും അതിന്റേതായ ത്രില്ലിംഗ് ആയ മത്സരങ്ങളായിരുന്നു. ഗ്രൂപ്പ് റൗണ്ട് മുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീമുകൾ പിന്നെ വൻ അട്ടിമറികൾ നടത്തുന്നു, അതേസമയം നമ്മള് വലിയ പ്രതീക്ഷ നൽകിയ ഒരു പൊലിയുന്നു. അതൊക്കെയാണല്ലോ ഇതിന്റെ കളിയുടെ സൗന്ദര്യം. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ആകുമ്പോൾ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് തന്നെ. 48 ടീമാകുമ്പോൾ കുറച്ചുകൂടെ വൈഡാവും, കുറച്ചുകൂടെ പങ്കാളിത്തണം. പുതിയ ടീമുകൾ, പുതിയ കളിക്കാര്, പുതിയ താരങ്ങളൊക്കെ അങ്ങനെ സജീവമാകുന്നതിന്റെ ഒരു എല്ലാം പാടെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ കുടിയിറങ്ങാൻ പോവുകയാണ്.
6: ഈ പറഞ്ഞ പോലെ തന്നെ ഈ വലിയൊരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ വലിയ ഫെസ്റ്റിവലില് പെട്ടെന്ന് ലോക ശ്രദ്ധ നേടുന്ന ആളുകളുണ്ട്. 90 മിനിറ്റ് കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടി അവരുടെ ജീവിതം തന്നെ തലവരെ മാറുന്ന ആളുകളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചില ചെറിയ ടീമുകൾ, ചെറിയ ടീമെന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ, കുഞ്ഞൻ ടീമുകളെന്നൊക്കെ വായിക്കുന്ന പോലെ, ഇത്തവണ ഇഷ്ടപ്പെട്ട ടീമുകൾ ഏതൊക്കെയാണ്?
7: അതെ അതെ, നമുക്ക് എപ്പോഴും ലോകകപ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ ഓരോ 2002 സെനഗൽ വന്ന വലിയൊരു അട്ടിമറി, ലോക ചാമ്പ്യന്മാരെ ഫ്രാൻസിന് അട്ടിമറിച്ച് സെനഗൽ, പിന്നെ വലിയ വിസ്മയുണ്ട് 2010 ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രകടനം ആയിരുന്നു അതേപോലെ. അപ്പൊ ഇത്തവണ നേരത്തെ പറഞ്ഞ പോലെ 48 ടീമാകും കൂടുതൽ പുതിയ ടീമുകളും. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട നമുക്ക് രണ്ട് രാജ്യങ്ങളാണ് കേപ്പുറതോയും കുറസാവോയും. പിന്നെ ആ ഗ്രൂപ്പ് റൗണ്ടുകളില് കേപ്പുറതോ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണല്ലോ വന്നത്, സ്പെയിൻ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിന്ന്. പിന്നെ മികച്ച വിജയമായിട്ട് കേപ്പുറതോ വരുന്നു. പിന്നെ അവരുടെ അങ്ങനെ രാജ്യം തന്നെ ആളുകൾ പരിചയപ്പെടുന്ന ലോകകപ്പോടുകൂടിയായിരിക്കാം. അപ്പൊ അവര് ഈ നോക്കൌട്ട് റൗണ്ടിൽ പുറത്തായെങ്കിലും ഏറ്റവും മികച്ച പ്രകടനം അർജന്റീനയെ പോലെ ഒരു ടീമിനെ വിളിച്ചിരുത്താനും അവർക്ക് ഓർപ്പിക്കാനും കഴിയില്ല എന്ന് പറയുന്നത് ചില്ലർ കാര്യമല്ല. വേൾഡ് ചാമ്പ്യന്മാരായ ടീമാണ് അറിഞ്ഞത്. അപ്പോ അതേപോലെ തന്നെ കുറസാവോ ജയിക്കാനോ അല്ലെങ്കിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഫുട്ബോളും അവരുടെ പ്രകടനം ഒക്കെ പിന്നെ ലോക നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ പിന്നെ പെർഫോം ചെയ്യാനുള്ള ശേഷി അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെ വലിയ ചില്ലറ കാര്യമല്ല, വലിയൊരു കാര്യം. പിന്നെ നമ്മൾ ഇതിൽ ഇപ്പോ ശ്രദ്ധേയമായ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പൊ ജോർദാൻ. ജോർദാന്റെ ഒക്കെ കന്നി ലോകകപ്പാണ്. 2000 കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ തങ്ങളുടെ ഫുട്ബോൾ മികവ് എക്സിബിറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. ഏഷ്യ കപ്പിൽ ഖത്തർ വേദി ഏഷ്യ കപ്പ് നമ്മളെ കാണുകയും ചെയ്തു. അപ്പോ അവർക്കും അതേപോലെ തന്നെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ലോകകപ്പിന്റെ സവിശേഷ തന്നെ. ഇത്തവണ വന്ന ദക്ഷിണാഫ്രിക്കൻ മോശമല്ല, അത് ഗ്രൂപ്പ് എയിൽ നിന്ന് പിന്നെ മെക്സിക്കോ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും, ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാവുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയം തന്നെ. പിന്നെ നമ്മള് അതില് ഇതാക്കേണ്ടത് അമേരിക്കയാണ്, ആതിഥേയരെ അമേരിക്ക. അമേരിക്കയുടെ ഫുട്ബോൾ വളരെ മികച്ച നിലയിൽ ക്രിക്കറ്റിലാണ് അമേരിക്ക മടങ്ങുന്നത്, അല്ലെ പുറത്താകുന്നത്. അപ്പോ ആ ഒരു മൊത്തത്തില് അങ്ങനെയുള്ള കുറെ മിറാക്കിളുകള് നമ്മള് സ്ഥിരമായി കാണുന്ന ഫുട്ബോൾ ടീമുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഫുട്ബോളിന്റെ പുതിയ പവർ ഹൗസുകൾ വരാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഈജിപ്ത്, ഈജിപ്ത് അർജന്റീന പോലെ ഒരു ടീമിനെ കളിയുടെ 50 മിനിറ്റ് വെള്ളം കുടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ടീമാണെന്ന് ഈജിപ്ത് ലോകത്തെ തെളിയിച്ചു എന്നുള്ളതും ഈ ലോകകപ്പിന് മറ്റൊരു സവിശേഷത തന്നെയാണ്.
6: ഈ ലോകകപ്പിൽ നമുക്ക് പ്രിയപ്പെട്ട കുറെ ഗോൾ കീപ്പേഴ്സ് ഉണ്ട്.
7: ഗോൾ കീപ്പർമാര് നമ്മള് നമ്മളൊരു വേൾഡ് കപ്പ് പോലെ ഒരു മത്സരം വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ക്ലബ് ഫുട്ബോളിലൊക്കെ തിളങ്ങുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന ഗോൾ കീപ്പർ എമിലിയാനോ അല്ലെങ്കിൽ പിന്നെ തിബോ കുർത്തുവ പിന്നെ പോർച്ചുഗലിന്റെ ഈഗോ അങ്ങനെ സ്പെയിന്റെ ഉന്നായി പിൻമോണ അങ്ങനെയുള്ള കുറെ ഗോൾ കീപ്പർമാർ നമ്മുടെ ഓർമ്മയിലേക്ക് ക്ലബ് ഫുട്ബോൾ നന്നായിട്ട് തിളങ്ങുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മിറാക്കിളുകളായിരുന്നു ഈ സീനിയ എന്ന് പറയുന്നത്. സീനിയ പിന്നെ ആദ്യത്തെ മത്സരത്തിൽ 7 സേവുകള്. നമ്മൾ ശരിക്കും ഫുട്ബോൾ കാണുമ്പേ നമ്മൾ അതിൽ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗോൾ കീപ്പർ. ഗോൾ അടിക്കുന്നവരെ നമ്മൾ ആഘോഷിക്കും, ടാക്കിൾ ചെയ്യുന്ന ഡിഫൻഡർ നമ്മൾ ആഘോഷിക്കും, പക്ഷെ ഗോൾ കീപ്പ് ചെയ്യുന്ന ആ സേവ് ചെയ്യുന്ന പിന്നെ ഗോൾ കീപ്പർമാർ പലപ്പോഴും നമ്മൾ ആഘോഷിക്കപ്പെടുന്നില്ല. അത് ഈ ലോകകപ്പില് പിന്നെ പല ഗോൾ കീപ്പർമാർ ആ പ്രകടനത്തിലേക്ക് വരൂ വന്നു എന്നുള്ള ഈ ഈജിപ്തിന്റെ ഗോൾ കീപ്പർ ഖത്തറിന്റെ നദ അബു നദ എന്ന് പറയുന്ന ഗ്രൂപ്പ് റൗണ്ടിൽ ഖത്തറിന്റെ മികച്ച പ്രകടനമായി. അപ്പൊ അതിൽ പല പല പിന്നെ മൊറോക്കോയുടെ യാസിൻ മോനും ഒരു പുതിയ പ്ലെയർ ഒന്നല്ല, കഴിഞ്ഞ ലോകകപ്പിലും മൊറോക്കോയുടെ ഉരുപ്പിന് പിന്നെ യാസിൻ മോനും ഉണ്ടായിരുന്നു. പിന്നെ ഓർലാൻഡ് കില്ല് കഴിഞ്ഞ ദിവസം. അങ്ങനെയുള്ള ഒരുപാട് ഗോൾ കീപ്പർമാര് ശ്രദ്ധേയമായ ഗോൾ കീപ്പർമാരുടെ പിന്നെ ഗോൾ കീപ്പർമാരിൽ നമ്മളെ ഇപ്പോൾ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്തു, പക്ഷെ 2006 മുതൽ 2010 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. ഒച്ചാവോടെ ഇത്തവണ വലിയ പ്രകടനം കണ്ടിട്ടില്ല, ഒരു മാച്ച് മാത്രമാണ് ഒച്ചാവോ കളിച്ചാണെന്നറിയുന്നത്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാർ ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് ഈ പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
6: ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാരണം ഇതുവരെ ഉള്ള വേൾഡ് കപ്പുകളിലും അല്ലെങ്കിൽ മത്സരങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒന്നല്ല ഒന്നിൽ കൂടുതൽ പേരുടെ പേരുകൾ പറയേണ്ടി വരുമായിരിക്കും, ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ആരാണ്?
7: തീർച്ചയായും അതില് മുൻനിരയിൽ ഇപ്പോ പറയപ്പെടുന്ന എമിലിയാനോ അർജന്റീനയുടെ സമകാലിക ഫുട്ബോളിൽ ഇപ്പൊ നമ്മൾ 2006 ലോകകപ്പ് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ബഫൺ ഗ്യാൻ ലൂയിജി ബഫൺ ഉണ്ട്. പിന്നെ അതേപോലെ 2002 വേൾഡ് കപ്പ് ഓർത്തെടുക്കുമ്പോൾ ജർമ്മനിയുടെ ഒലിവർ ഖാൻ ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഗോൾ കീപ്പർമാരുണ്ട്. പിന്നെ ഫാബിയൻ ബാർത്തസ് 98 അതേപോലെ ഈ ലോകകപ്പിന്റെ 2022 ലോകകപ്പിന്റെ പ്രധാനപ്പെട്ട താരങ്ങളിലെ ഒരു ഗോൾ കീപ്പർമാരിൽ ഒരാള് എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ്. പിന്നെ അതേപോലെ സ്പെയിന്റെ ഗോൾ കീപ്പർ, പ്രധാനപ്പെട്ട ടീമുകളുടെ ഗോൾ കീപ്പർമാരും മോശക്കാരായിരുന്നില്ല എന്നുള്ള തന്നെയാണ്. അപ്പൊ നമ്മൾ ഒറ്റനോട്ടത്തിലല്ല ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആദ്യം മൈൻഡിലേക്ക് വരുന്നത് എന്നാണുള്ളത്.
6: ഈ ലോകകപ്പ് ഇതിഹാസങ്ങളുടെ ഒരു ലോകകപ്പ് തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ?
7: തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ ആണ് ഇതെല്ലാം മെസ്സിയും ക്രിസ്ത്യാനോ ഒക്കെ 2022 വിട പറയുമെന്ന് പ്രതീക്ഷ. പക്ഷെ അവരുടെ ആ ഒരു ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു പ്രകടനം, മെസ്സി ആയാലും ക്രിസ്ത്യാനോ ആയാലും നെയ്മർ ആയാലും പിന്നെ അതേപോലുള്ള ലെജൻഡറി പ്ലേയേഴ്സ് 100 മില്ലേനിയത്തിലെ ഈ ഫുട്ബോൾ ജനറേഷനെ സ്വാധീനിക്കപ്പെട്ട ആളുകൾ ഇവരൊക്കെ കളി കണ്ടായിരിക്കും നമ്മളെ നമ്മുടെ വിശേഷമുള്ള തലമുറകളും ഏറ്റവും കൂടുതൽ ഫുട്ബോളിലേക്ക് ആകർഷിച്ചതും ആഘോഷിക്കപ്പെട്ടതും. ഈ അവർക്ക് വേറെ സവിശേഷത ഉണ്ട്. ഇപ്പൊ പെലെയുടെയും അല്ലെങ്കിൽ മറഡോണ, ബാറ്റിസ്റ്റൂട്ട, ഈ പാറ്റിനെ സിതാനെ ഉൾപ്പെടെയുള്ള തലമുറകളുടെ ഫുട്ബോൾ അവർ കളിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അതിന് മുമ്പ് മറഡോണയുടെ ഫുട്ബോളൊന്നും നമ്മളെ തലമുറയൊന്നും കണ്ടിട്ടില്ല, വായിച്ചറിഞ്ഞോ അല്ലെ പിന്നീട് വീഡിയോയിൽ കണ്ടു. പക്ഷെ ഇവരുടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നമ്മള് ലൈവായിട്ട് മത്സരം കാണുന്നു. ഇപ്പോ OTT പ്ലാറ്റ്ഫോം വഴിയും കളി കാണും, മൊബൈലിലുണ്ട് കളി കാണാം, TV കാണുന്നില്ല, വിശാലമായ ഒരു ലോകമാണ്. അപ്പോ ഇവരുടെ ഓരോ മാച്ചിലെയും ഓരോ പ്രകടനങ്ങളും പിന്നെ ഓരോ മൂവ്മെന്റുകളും ചെറിയ ക്ലിപ്പിങ് വീഡിയോ ക്ലിപ്പ് റീലുകൾ മുതലേ ഫുൾ ലെങ്ത് മാച്ചുകൾ വരെ വീണ്ടും വീണ്ടും കാണാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടുള്ള കൂടുതൽ മുൻകാലങ്ങളെക്കാൾ ഈ വളരെ നമ്മളൊക്കെ സ്കൂൾ പിന്നെ നാട്ടിലെ നാടുമ്പുറങ്ങളിലൊക്കെ ആയാലും ഈ അല്ലെങ്കിൽ മെട്രോയിലൊക്കെ ആയാലും ചെറിയ കുട്ടികൾ വരെ, LKG കുട്ടികൾ വരെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ വരെ ഇവരുടെ ഇവരെ തിരിച്ചറിയാനും പിന്നെ ഇവരുടെ കളി ശൈലികൾ എന്നുവെച്ചാൽ അത്രയും സ്വാധീനിക്കപ്പെട്ട പിന്നെ ഫുട്ബോൾ ലോകത്തെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അവർ ഈയൊരു സൗഭാഗ്യം കിട്ടിയ തലമുറ ആണ് നമ്മൾ ഇവരുടെ കാലത്ത് ഫുട്ബോൾ കാണാനും പിന്നെ കളി ആസ്വദിക്കാനും ഈ കളിക്കാരെ പിന്നെ ഇഷ്ടതാരങ്ങളായിട്ട് കൊണ്ടുനടക്കാനൊക്കെ കിട്ടിയ വലിയൊരു തലമുറ. അപ്പൊ അത് ഒരു പടിയിറങ്ങുന്ന ഒരു തലമുറ എന്നുള്ളവർക്ക് ലൂക്ക മോഡ്രിച്ച്, നെയ്മർ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി ഇത് സമാനതകളില്ലാത്ത ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ലെജൻഡ് ആണ് സംശയമല്ലത്. വലിയൊരു നഷ്ടമാണ്. അപ്പൊ അത് ആ നഷ്ടം നൃത്തം എന്നതിനപ്പുറം അവരുടെ കളി കണ്ട തലമുറയാണ് ഞങ്ങളെന്ന് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഫുട്ബോളിലേക്ക് കാണാൻ വരുന്ന പുതിയ തലമുറയോട് പറയാൻ കഴിയുന്നത്. കാരണം നമ്മളൊക്കെ ഞങ്ങൾ മറഡോണയുടെ കളി കണ്ടു, പിന്നെ അല്ലെങ്കിൽ മറഡോണ കനീഡിയ ഉൾപ്പെടെയുള്ള ലെജൻഡറി അർജന്റീന ടീമിന്റെ കളി കണ്ടവരാണെന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ മുൻ തലമുറ നമുക്കൊരു അസൂയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ മെസ്സിയുടെ കളി ഞാൻ ഖത്തറിലെ ഗാലറിയിൽ ഇരുന്ന് കണ്ടു, ക്രിസ്ത്യാനോയുടെ കളി ഞാൻ ഖത്തറിലെ ഗാലറിയിൽ ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ അത്രത്തോളം അടുത്ത് ഞാൻ കണ്ടു എന്ന് പറയാൻ കിട്ടിയ ഒരു ബാക്കിയുള്ള തലമുറ നമുക്ക് തീർച്ചയായും അങ്ങനെ തന്നെ. എന്തായാലും പിന്നെ ഒരു ലോങ് കരിയർ 2 പതിറ്റാണ്ടിലേറെ നീണ്ടുന്ന കരിയർ എന്നുള്ളത് പറയുന്നത് എന്നുള്ളത് ഈ ലോകകപ്പിന് നഷ്ടമാണ്. അതേപോലെ ഫുട്ബോൾ ആരാധകർ നമുക്ക് നൽകുന്ന സന്തോഷം കൂടിയാണ്.
6: ഓക്കെ, അപ്പൊ താങ്ക് യു ബൈ, താങ്ക് യു സോ മച്ച് നമ്മളോട് ജോയിൻ ചെയ്തതിന്.
7: താങ്ക് യു.
6: കളിക്കളത്തിലെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഇങ്ങനെ മുന്നോട്ട് പോയത്. ഈ ആഴ്ചയിലെ സ്മാർട്ട് ടോക്കിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കൂടുതൽ കൂടുതൽ അതിഥികളുമായി നമുക്ക് കേൾക്കാം. റേഡിയോ സുനു കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഹീറോ ഒന്ന് മാത്രം.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു വിസ എടുത്ത് ഗൾഫപ്പ കൂടെ.
1: പെങ്ങളെ ഭർത്താവ് ആണല്ലോ,
0: പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം, ആരും കേൾക്കല്ലേ.
2: It's me, Rish, RISHH. This is for Malayalis, I mean Gulf Malayalis. Yeah.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।